അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാനവന്റെ മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. മോക്ഷമാഗ്രഹിക്കുന്ന ജനതയുടെ ആത്മീയ ദാരിദ്ര്യം വിഭാടനം ചെയ്യാൻ സൃഷ്ടിച്ച നാഥൻ സംവിധാനിച്ച മഹത്തായ പരിഹാരം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പഠനത്തിൻ്റെയും നിരന്തരമായ അതിൻ്റെ കേൾവിയുടെയും മറ്റൊരു ദിനം കൂടി ശ്രോതാക്കൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്ന തൻസീൽ. ലോകപ്രസിദ്ധരായ ഖാരിങ്ങളുടെ ശബ്ദത്തിലുള്ള പാരായണമാണ് ഈ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന അദ്ധ്യായം സൂറത്തുൽ ഖമർ, സൂറത്തുർ റഹ്മാൻ, സൂറത്തു അൽ വാഖിയ, സൂറത്തുൽ ഹദീദ്, മുജാദില. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാരി മിഷാരി അൽ അഫാസി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തുൽ ഖമർ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ മുജാദില. പാരായണം നിർവഹിച്ചത്
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽകഹ്ഫ് വചനം 10.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുറാനിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അല്ലാ അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

أمسك عليك زوجك واتق الله واتق الله واتق الله, واتق الله

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ചറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല

0: നിൽക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിൽ അത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോ ലിനി അൽ മുഅല്ലിം, അധ്യായം 10, സൂറ യൂനുസ്, ആയത്ത് 69 മുതൽ 73 വരെ.

0: മധുരം ഖുർആൻ. പ്രശസ്ത ഖാരി അബ്ദുൽ മുഹ്സിൻ അൽ ഹർത്തി സൂറത്തുൽ മനാരിജ് പാരായണം ചെയ്യുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: سأل سائل بعذاب واقع للكافرين ليس له دافع.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മഅാരിജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ മുഹ്സിൻ അൽഹർത്തി.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനം. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ ഭാഗത്തു നിന്നും നാം കേൾക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ.
4: വചനം 11.
5: ലഹു, അവനുണ്ട്, മുഅഖിബാതുൻ, തുടർച്ചയായി വരുന്നവ, ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നവ, മിംബൈനിയദൈഹി, അവന്റെ മുമ്പിലൂടെ, വമിൻ ഖൽഫിഹി, അവന്റെ പിമ്പിലൂടെയും, യഹ്ഫദൂനഹു, അവർ അവനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു, മിൻ അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനയാൽ, കൽപ്പന നിമിത്തം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഗയ്യിറു, മാറ്റം വരുത്തുകയില്ല, വ്യത്യാസം വരുത്തുകയില്ല, മാ ബിഖൗമിൻ, ഒരു ജനതയിലുള്ളതിനെ, ജനങ്ങളിലുള്ളതിനെ, ഹത്താ യുഗയ്യിറു, അവർ മാറ്റം വരുത്തുന്നതുവരേക്കും, വ്യത്യാസം വരുത്തുന്നതുവരേക്കും, മാ ബി അംഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ, വഇദാ അറാദ, ഉദ്ദേശിച്ചാൽ, അല്ലാഹു, അല്ലാഹു, ബിഖൗമിൻ, ഒരു ജനതയെപ്പറ്റി, വല്ല ജനങ്ങളിലും, വല്ല ജനതയെക്കൊണ്ടും, സൂ അൻ, വല്ല തിന്മയും, ഒരു തിന്മ, ഫലാ മറദ്ദ, എന്നാൽ തടവില്ല, തടുക്കൽ ഇല്ല, ലഹു, അതിന്, വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ, മിം വാലി, ഒരു രക്ഷാധികാരിയും,

0: അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഒരു ജനതയും അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ അഥവാ സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും അവരിൽ നിലവിലുള്ളതിനെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ഒരു ജനതയെപ്പറ്റി വല്ല തിന്മയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനു യാതൊരു തടവുമില്ല. അവനു പുറമെ ഒരു രക്ഷാധികാരിയും അവർക്കില്ലതാനും.
1: വാഖിബാത് എന്ന വാക്കിന് ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ മലായിക്കത്തുൻ ഹഫലത്തുൻ തുഅഖിബുൽ ഊല മിൻഹൽ ഉഖ്ര എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അർത്ഥം ഉദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകാര്യമായതുമായ അർത്ഥവും അതുതന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും. സുബ്ഹ് നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലും അവർ ഒരുമിച്ച് ചേരും. രാത്രി കഴിച്ചുകൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അള്ളാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നതോടുകൂടി തന്നെ അവരോട് ചോദിക്കും: എന്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോന്നത് എങ്ങനെയാണ്? അവർ പറയും: ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ അവരെ വിട്ടുപോന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ബുഖാരി മുസ്ലിം. ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ടു വരുന്നുണ്ടെന്ന് പല ഹദീഫുകളിൽ നിന്നും അറിയപ്പെട്ടതും ചില ഖുർആൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുമാകുന്നു. അത്രയുമല്ല, ഈ ഭൗമികമായ കാര്യങ്ങളിൽ തന്നെയും മലക്കുകൾ പലതരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അത് ഭൗതിക ദൃഷ്ടികൾക്കോ മനുഷ്യ ശാസ്ത്രങ്ങൾക്കോ അജ്ഞാതമാണെങ്കിലും ഖുർആനും ഹദീസും മുഖേന സ്ഥാപിതമായിട്ടുള്ളതാണ്. അള്ളാഹുവിലും അദൃശ്യ കാര്യങ്ങളിലും വിശ്വാസമുള്ളവർക്കൊന്നും അത് നിഷേധിക്കേണ്ടുന്ന ഗതികേടും വരികയില്ല. മുഅഖിബാത്ത് കൊണ്ട് വിവക്ഷ കേവലം ചില പ്രകൃതി ശക്തികളാണെന്നും മറ്റും വരുത്തിത്തീർക്കുവാൻ ചിലർ സാഹസപ്പെട്ടു കാണുന്നു. മേൽക്കണ്ട യാഥാർത്ഥ്യങ്ങളുടെ നേരെയുള്ള അവഗണനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ വ്യാഖ്യാനം. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന് അതിനെ വിശേഷിപ്പിച്ചതിൽ നിന്നു തന്നെ ആ ശക്തികൾ കേവലം ബുദ്ധിജീവികളായിരിക്കുമെന്ന് വ്യക്തമാകുന്നു താനും. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു മലക്കുകൾ അവന്റെ വലത്തും ഇടത്തുമായി സദാ നിലവിലുണ്ടെന്ന് 50-18 82-10-11 എന്നീ വചനങ്ങളിൽ അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ അവന്റെ മുമ്പിലും പിമ്പിലുമായി അവനെ തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാക്കുന്ന വേറൊരു വിഭാഗം മലക്കുകൾ ഊഴം വെച്ചു മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നത്രേ ഈ വചനം മുഖേന അറിയിക്കുന്നത്. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു, എന്നാൽ അള്ളാഹുവിന്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന് മനുഷ്യൻ പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കുകയില്ല. അലി റളിയല്ലാഹുവിന് പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു: ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോകുകയോ കരിഞ്ഞു പോകുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്നു സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി ഈ മഹാന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. വേണ്ട, തുടർന്നുള്ള വാക്യങ്ങളിൽ തന്നെയും ഇതിന് മറുപടി കാണാവുന്നതാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു ഉണർത്തിയിരിക്കുന്നു: ഒന്ന്, ഒരു ജനത അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനസമൂഹത്തിന്റെ അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തിയുടെ ഫലമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആ ചെയ്തികളിൽ പങ്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെയോ ചില വ്യക്തിയുടെയോ ചെയ്തികളായിരിക്കും സമൂഹത്തിന് പൊതുവെ നാശകരമായി കലാശിക്കുന്നത്. അതാണ് മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായി ബാധിക്കാത്ത കുഴപ്പത്തെ സൂക്ഷിക്കുവീൻ. 8:25 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഉദ്ധരിച്ച ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, അക്രമിയെ കണ്ടിട്ട് ജനങ്ങൾ അവന്റെ കൈക്ക് പിടിക്കുന്നില്ലെങ്കിൽ അല്ലാഹു തന്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷയും അവർക്ക് പൊതുവായി ബാധിപ്പിക്കുമാറാകുന്നതാണ്. അബൂദാവൂദ്, തിർമദി, നസായി. ഒരേ ഒരു നേതാവിൻ്റെയോ ഭരണത്തലവിൻ്റെയോ ഒരു കൊള്ളരുതായ്മ മൂലം ഒരു സംഘടനക്കോ ഒരു രാഷ്ട്രത്തിനോ വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അപൂർവമല്ലോ. 2, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വല്ല തിന്മയും ബാധിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ പിന്നെ അതിന് യാതൊരു തടവും ഉണ്ടായിരിക്കയില്ല. വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു, രോഗം, ക്ഷാമം, പരാജയം, ഭയം, ദേഹനഷ്ടം, ധനനഷ്ടം തുടങ്ങിയ എല്ലാതരം തിന്മകളും ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ പ്രത്യേകമായ അഥവാ അവരിൽ നിന്നുള്ള കാരണമോ യുക്തമായ ലക്ഷ്യമോ കൂടാതെ അങ്ങനെ അല്ലാഹു ഉദ്ദേശിക്കുകയില്ലെന്ന് തീർച്ച തന്നെ. അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാലും ഒരു കാരണത്താലും അത് തടയുവാൻ ആർക്കും സാധ്യമല്ലെന്ന് താൽപ്പര്യം. 3, മനുഷ്യരുടെ കൈകാര്യങ്ങൾ നടത്തുന്ന യഥാർത്ഥ രക്ഷാധികാരി അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല. ദൈവങ്ങൾക്കോ ദിവ്യന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പിശാചുക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും തന്നെ അതിൽ പങ്കില്ല. മനുഷ്യർക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യുവാനും നന്മയോ തിന്മയോ നൽകുവാനുള്ള യഥാർത്ഥ കഴിവ് അല്ലാഹുവിന് മാത്രമേയുള്ളൂ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 20-ാം അധ്യായം സൂറത്തു ത്വാഹ 37 മുതൽ 55 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ-ഖാരി അഹ്മദുൽ ഉബൈദ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്.
1: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: Peace Radio. Tune to reality.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട്ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60 ലധികം പ്രോഗ്രാമുകൾ, 50 ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ശുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: بنعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ
0: വൽഖലമി വമാ യസ്തുറൂൻ.
1: ഇനി വൽഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ കൊലമി, പലപ്പോഴും ഓത്തിൽ വൽ കലമി വമായ സ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ കൊലമി ഖാഫിന് പകരം കാഫ്. അതുപോലെ മറ്റൊന്ന്, ഈ കലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്. യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ എങ്ങനെ ആവുന്നു. അവിടെ ത്വാ എന്ന അക്ഷരമാണ് ഉള്ളത്. യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വാനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫാ ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാ അൻത ബിനിഅമതി റബ്ബിക, അങ്ങനെയാവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം. ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാ അൻത ബിനിഅമതി റബ്ബിക. ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാൻ തബിനിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഇവിടെ നൂൻ ശദ്ദ് മണിക്കണം. ല അജിറൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറിദുൽ സുക്കൂൻ ഓതുമ്പോൾ വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈന് ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗൈറ മംനൂൻ, ഗൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ.
1: وَإِنَّكَ نون شد മണിക്കണം. لَعَلَى خُلُقٍ, خُلُقٍ خاء قاف രണ്ടിനെയും ഉച്ചാരണം ശ്രദ്ധിക്കണം. عظيم ضاد. ഇവിടെ പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വഇന്നക ലഅല, വഇന്നക ലഅല, ലഅല ലഅല, ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം. ഖുലുഖിൻ ഖാ ഖാഫ്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഖാ, അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖാ ഖാഫ് ശ്രദ്ധിക്കുക. അസീം പലപ്പോഴും നമ്മൾ പറയുന്നത് പലപ്പോഴും എന്നല്ല അധികവും, നമ്മൾ അലീം എന്നാണ്, അധികം ആളുകളും അലീം എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിയിട്ട ദ്വാദും, ത്വാന് പുള്ളിയിട്ടാൽ ഉള്ള ദ്വാദും, അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അസീം അസീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. സീന് അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ എന്നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്തു വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക. നൂ

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു അൽ ഖലം കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
4: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
5: പീസ് റേഡിയോ,
7: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മുക്രമീൻ.
1: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: Peace Radio. Tune to reality.
5: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു. ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന് യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഇനി നാം കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മദീനയിലെ ഫജർ നമസ്കാരത്തിൽ ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ അൽ ഖാസിം.
8: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖിയാമയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്തരായ കാരിഗളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തു നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് ഖാരി മുഹമ്മദ് അയ്യൂബ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

والأرض وما أمر الساعة إلا كلمح البصر أو هو أقرب

തേജ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അയ്യൂബ്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം. സാധാരണക്കാരിലേക്ക് ഹൃദയ വസന്തം. സൂറത്തു യാസീൻ 61-62 ആയത്തുകളെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅനഇബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. وَلَقَدْ أَضَلَّ مِنْكُمْ جِبِلًّا كَثِيرًا أَفَلَمْ تَكُونُوا تَعْقِلُونَ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാർ, സൂറത്ത് യാസീനിലെ 2 ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. 61-62 ആയത്തുകൾ. കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകും, ഓർമ്മയുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തെ സംബന്ധിച്ച്, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച്, തുടർന്ന് നരകാവകാശികളെക്കുറിച്ച്, ആ കുറ്റവാളികൾ നരകത്തിൽ അകപ്പെടാനുണ്ടായ കാരണം ഒരു ചോദ്യരൂപത്തിൽ അള്ളാഹു 60-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നതും എല്ലാം കഴിഞ്ഞ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 2 ആയത്തുകളിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ. പിശാജ് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആദമിൻ്റെ മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് എന്ന് നാം നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ എന്നാണ് 60-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത്. നരകത്തിൽ പ്രവേശിക്കുന്ന നരകാവകാശികളോടാണ് ഈ ചോദ്യമെന്ന് തൊട്ടുമുമ്പുള്ള ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാചിനെ ആരാധിക്കരുത്, അതല്ലെങ്കിൽ പിശാചിന് കീഴ്പ്പെട്ട് ജീവിക്കരുത്, കുറ്റവാളികളായി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഏതു മാർഗമാണ് സ്വീകരിക്കേണ്ടത്, ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏതാണ് ശരിയായ മാർഗം, അതാണ് ഈ 61-ാമത്തെ ആയത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കുന്നതിനു മുമ്പ് 61-62 ആയത്തുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാം. വഅനി അബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം വലഖദ് അദല്ല മിൻകും മിൻകും എന്നിടത്തും ജിബില്ലൻ കസീറ എന്നുള്ളിടത്തും, മിൻകും എന്നതിലെ കും എന്ന കാഫ്, അതിനു മുമ്പ് സുക്കൂനുള്ള നൂനാണ് വന്നിട്ടുള്ളത്, മിൻ അതിലെ സുക്കൂനുള്ള നൂന്, കസീറ എന്ന ക അതിനു മുമ്പ് ജിബില്ലൻ എന്നതിലെ തൻവീനാണ് വന്നിട്ടുള്ളത്. ഈ നൂനിനെയും തൻവീനിനെയും അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഖാഫിന് മുമ്പ് സുക്കൂനുള്ള നൂനോ തൻവീനോ വന്നാൽ അങ്ങനെയാണ് ഓതേണ്ടത്. ഇഖ്ഫ ഉംബിഉന്ന എന്ന് അതിന് സാങ്കേതികമായി പറയും. ആ വാക്ക് ഓർത്തിരിക്കുക എന്നതിനപ്പുറം അവിടെ എങ്ങനെ ഓതണം എന്ന് അറിഞ്ഞിരിക്കലാണ് പ്രധാനം. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ. തെറ്റായ പാരായണം. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറാ, അത് തെറ്റായ പാരായണമാണ്. മിൻകും ജിബില്ലൻ കസീറാ. ശരിയായ രൂപം അദല്ല മിൻകും ജിബില്ലൻ കസീറാ. മിൻകും ജിബില്ലൻ കസീറാ. ആ രൂപത്തിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വ അനിഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് കൽപ്പിച്ചിരുന്നില്ലേ? പിന്നെ ആരാധിക്കാനാണ് ആവശ്യപ്പെട്ടത്? വ അനിഅബ്ദൂനി അബദ യഅബുദു ഇബാദത്ത് എന്നതിൻ്റെ അർത്ഥം ആരാധിക്കുക. അള്ളാഹു മനുഷ്യരോട് അനുശാസിച്ചിരുന്നത്, ആദം സന്തതികളോട് ആവശ്യപ്പെടുന്നത്, കൽപ്പിക്കുന്നത് വ അനിഅബ്ദൂനി, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹു പറയുകയാണ് എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ. ഉഅബ്ദു നിങ്ങൾ ആരാധിക്കുവിൻ, നീ എന്നെ. ഹാദാ ഇതാകുന്നു സിറാത്തുൻ മാർഗം, മുസ്തഖീം നേരായ ചൊവ്വായ വക്രതയില്ലാത്ത വളവില്ലാത്ത മാർഗം. ഏതാണ് നേരായ മാർഗം? ഏതാണ് ശരിയായ വഴി? വ അനിഅബ്ദൂനി എന്നെ നിങ്ങൾ ആരാധിക്കുക. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ശരിയായ മാർഗം. ഓരോ ദിവസവും നമസ്കാരത്തിൽ അള്ളാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഫാത്തിഹ എന്ന വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായം, ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. ധാരാളം മഹത്വങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചു തന്ന അധ്യായം. ആ അധ്യായത്തിലെ സുപ്രധാനമായ പ്രാർത്ഥന, ഓരോ നമസ്കാരത്തിലും നെഞ്ചത്തു കൈവച്ചൊരു വിശ്വാസി ഉരുവിടുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? അതാണ് അള്ളാഹു നമുക്കിവിടെ പഠിപ്പിച്ചിരുന്നു. വ അനിഅബ്ദൂനി, നിങ്ങളെന്നെ മാത്രം ആരാധിക്കുക. എന്നെ ആരാധിക്കുക. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് സംസാരിക്കുന്നത്, തൊട്ടിലിൽ നിന്ന് സംസാരിക്കുന്നത് വിശദീകരിക്കുമ്പോൾ, സൂറത്തു മറിയമിലും തൻ്റെ സമൂഹത്തോട് സംവദിക്കുന്നത് വിശദീകരിച്ചുകൊണ്ട് സൂറ ആലു ഇംറാനിലും പറയുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ ഈസ നബി പഠിപ്പിച്ചത്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ ഹാദാ സിറാത്തുൻ മുസ്തഖീം. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹുവാകുന്നു, റബ്ബി വറബ്ബുക്കും, എന്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും അള്ളാഹുവാണ്. ഫഅബ്ദൂ, അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. ഏതൊരു സിറാത്തുൻ മുസ്തഖീമിന് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സിറാത്തുൻ മുസ്തഖീമിൻ്റെ അടിത്തറ, അതിൻ്റെ അസ്ല്, അതിൻ്റെ ഒന്നാമത്തെ ഭാഗം, അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ്. ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, സ്വർഗനരകങ്ങളിലേക്ക് വേർതിരിക്കപ്പെടുന്ന മനുഷ്യ ജിന്നുവർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും ഗൗരവമുള്ള ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നത്തേക്കാൾ വലിയ പ്രശ്നം എന്ന് പറയാൻ സാധിക്കാവുന്ന, ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി ആളുകൾ കേണുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ച് ഗൗരവപരമായി ചിന്തിക്കുകയാണ്, വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. വെള്ളം മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യജീവന്റെ ഘടകമാണ് വെള്ളം. വായു മനുഷ്യന്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. വായുവില്ലെങ്കിൽ ജീവനില്ല, വെള്ളമില്ലെങ്കിൽ ജീവനു നിലനിൽപ്പില്ല. എന്നാൽ വായുവിനേക്കാൾ വെള്ളത്തേക്കാൾ പ്രധാനമാണ് തൗഹീദ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്. വെള്ളമില്ലെങ്കിൽ സംഭവിക്കുക മരണമാണ്. വായു ലഭിച്ചില്ലെങ്കിൽ സംഭവിക്കുക ആത്മാവ് നഷ്ടപ്പെട്ടു പോകും, ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നതു മാത്രമാണ്. തൗഹീദില്ലെങ്കിലോ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്ത് വീഴ്ച സംഭവിച്ചാലോ? അനശ്വരമായി അനന്തമായി നരകത്തിൻ്റെ പിറകായി കഴിയേണ്ടി വരും. സ്വർഗം അവന് നിഷിദ്ധമാകും. എന്നെന്നും നരകത്തിൽ അതിൻ്റെ ചൂടും വേദനയും യാതനകളും പീഡനങ്ങളും സഹിച്ച് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാകും മനുഷ്യനുണ്ടാവുക. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ശബ്ദം ശവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളും മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഅനിഅബുദൂനീ ഹാദാ സിറാത്തും മുസ്തഖീം, ഒരു അര സെക്കൻഡ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് ഓതി തീർക്കാവുന്ന ഈ ആയത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. ഈ ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിൻ്റെ അസുൽ. അള്ളാഹു അല്ലാതെ ആരാധകർഹൻ മറ്റാരുമില്ല. ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് മനുഷ്യരാശി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടി. സൂറ ദാരിയാത്തിലെ ആയത്ത് വളരെ പരിചിതമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നതിനു വേണ്ടിയാണ് മനുഷ്യ ജിന്നുവർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചു? ലക്ഷത്തിൽ പരം നബിമാർ. എന്തിനാ നബിമാർ നിയോഗിക്കപ്പെട്ടത്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെയും നൂറുകണക്കിന് മുർസലുകളെയും അള്ളാഹു നിയോഗിച്ചത് ഇലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിക്കാനാണ്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹ്, അള്ളാഹുവിനെ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിക്കുവിനെന്ന് പഠിപ്പിക്കാനാണ്. വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു, വിശുദ്ധ ഖുർആൻ, ഈസാ നബിക്ക് അവതരിക്കപ്പെട്ട ഇഞ്ചീൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ തൗറാത്ത്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട സബൂർ, പേര് അറിയാവുന്നതും അറിയാത്തതുമായ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ഫി സുഹഫി ഇബ്രാഹീം വ മൂസ, ഇബ്രാഹിം നബിയുടെ താളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരം നൽകുന്നുണ്ട്. എന്തിനാണ് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയാണ്. അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മനുഷ്യന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്രക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ അഖാസിരീൻ. പ്രവാചകനെ, നിങ്ങൾക്കും നിങ്ങൾക്ക് മുമ്പ് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും വഹി നൽകിയിട്ടുണ്ട്. ശിർക്കു ചെയ്താൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന പ്രശ്നത്തിൽ, ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിച്ചാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. അവൻ 365 ദിവസവും രാത്രി നമസ്കരിക്കുന്നവനായിരുന്നാലും ശരി, അവൻ കോടാനക്കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവനായിരുന്നാലും ശരി, എത്ര ലക്ഷങ്ങൾക്ക് അഭയം നൽകുന്നവനായിരുന്നാലും ശരി, എത്ര മനോഹരമായ സുന്ദരമായ സ്വഭാവ ഗുണങ്ങളുടെ സവിശേഷതകളുടെ ഉടമയായിരുന്നാലും ശരി, ഏതു വലിയ നീതിയുടെ ധർമ്മത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നവനായിരുന്നാലും ശരി, അടിത്തറ തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളിടത്ത് വീഴ്ച സംഭവിച്ചാൽ എല്ലാ സൽക്കർമ്മങ്ങളും പൊളിഞ്ഞു പോകും. ഒന്നുപോലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അല്ലേ, നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒന്നാമത്തെ മാനദണ്ഡമാണ് ഈ ചെറിയ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വഅനിഅബുദൂനീ ഹാദാ സിറാത്തും മുസ്തഖീം, എന്നെ നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു നേരായ മാർഗം. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ, അതാകുന്നു ശരിയായ മാർഗം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, മൻ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ആരാണോ ജീവിച്ചത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ മാ തയ്ശ്രിക്കു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കുചേർത്താൽ, അങ്ങനെ ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ ആരെങ്കിലും മരണം വരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് ആരെങ്കിലും മരിച്ചുപോയാൽ അവൻ നരകത്തിലാണ്. സ്വർഗപ്രവേശനത്തിൻ്റെ മാനദണ്ഡവും നരക വിമോചന നരകത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ മാനദണ്ഡവും തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വ അനിഅബുദൂനി ഹാദാ സിറാത്തു മുസ്തഖീം എന്ന അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ട് ഒരു ചെറിയ വാചകങ്ങളാണ് ഈ ആയത്തിലുള്ളത്. പക്ഷേ ലോകത്ത് ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വാക്കുകളുടെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വ അനിഅബുദൂനി, എന്നെ ആരാധിക്കണമെന്നും, ഹാദാ സിറാത്തു മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം, ഇതാകുന്നു ശരിയായ വഴി. അതുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്നാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിക്കുന്നു. ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ പല അംശങ്ങളും അള്ളാഹു അല്ലാത്തവർക്ക് പോകുന്നു. നർച്ചകൾ, വഴിപാടുകൾ, പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, സത്യം ചെയ്യലുകൾ, ഇതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നില്ല. റബ്ബിനു മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവിനെ മാത്രമാണ് ആ കാര്യങ്ങളിൽ ഞാൻ ആശ്രയിക്കുന്നതും അവലംബിക്കുന്നതും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ പരലോക വിജയം എന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ആയത്ത് ശ്രദ്ധിക്കൂ. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനൂ തഖിലൂൻ. വലഖദ്, ഖദ് എന്ന് പറഞ്ഞാൽ അർത്ഥമെന്താ? തീർച്ചയായും. വലഖദ് എന്ന് പറഞ്ഞാലും തീർച്ചയായും, ലാമ് വരുന്നതോടുകൂടെ ഒന്നുകൂടെ ശക്തി കൂടി, നിശ്ചയമായും. അവല്ല, വാക്ക് ഓർമ്മയുണ്ടാകും, ദലാലത്ത്, ദാല്ല്, മുദില്ല്, അതൊക്കെ അതിൻ്റെ വകഭേദങ്ങളാണ്. അവല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴപ്പിച്ചു, വല്ല എന്ന് പറഞ്ഞാൽ വഴിപിഴച്ചു. വലഖദ് അവല്ല, നിശ്ചയമായും വഴിപിഴപ്പിച്ചിട്ടുണ്ട്, മിങ്കും, നിങ്ങളിൽ നിന്ന്, ജിബില്ലൻ, സംഘങ്ങളെ, കസീറൻ, ധാരാളം, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു, നിങ്ങളാകുന്നില്ലേ, താഖിലൂൻ, ചിന്തിക്കുന്നവർ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ. വലഖദ്, തീർച്ചയായും, അതല്ല, അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ആരാണ് വഴിപിഴപ്പിച്ചത്? ഇന്നഹൂലക്കും അദുവ്വും മുബീൻ എന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെച്ചു, പിശാജിനെ കുറിച്ചാണ്. പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട് ജിബില്ലൻ കസീറ, ധാരാളം സംഘങ്ങളെ, ധാരാളം സൃഷ്ടികളെ. ജിബില്ലൻ എന്നതിന് മുഫസ്സറുകൾ നൽകുന്ന വിശദീകരണം ഖൽഖൻ, സൃഷ്ടികൾ എന്നാണ്. ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ മുമ്പ് അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്, അഥവാ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തകൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അതാണ് ശരിയായ മാർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ അതോടൊപ്പം ചേർത്തു വെക്കുന്ന സുപ്രധാനമായ ഒരു കാര്യം, എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? അള്ളാഹു മുശ്രിക്കുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഒരു ജനവിഭാഗത്തെ പ്രത്യേകമായി റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മുശ്രിക്കുകൾ ഉണ്ടായത്? എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായത്? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകൾ നേരുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അവരെ പിടിച്ച് സത്യം ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന, അള്ളാഹു അല്ലാത്ത വസ്തുക്കളിൽ തവക്കുൽ ചെയ്യുന്ന വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി? വിഗ്രഹാരാധന എങ്ങനെയുണ്ടായി? മഹാന്മാർ ആരാധിക്കപ്പെടുന്ന സമ്പ്രദായം എങ്ങനെയുണ്ടായി? മരങ്ങളും ഖബറുകളും ജാറങ്ങളും ആരാധിക്കപ്പെടുന്ന സംവിധാനങ്ങൾ എങ്ങനെയുണ്ടായി? അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, കരുതലോടുകൂടിയിരിക്കേണ്ടത്. പിശാജ് മനുഷ്യരെ ശിർക്കിലേക്ക് കൊണ്ടുപോകും. മുൻകഴിഞ്ഞ സമൂഹങ്ങളെ വഴിപിഴപ്പിച്ചത് പിശാജാണ്. ധാരാളം ജനവിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് അള്ളാഹു അല്ലാത്തവരാരാധിക്കുന്ന ആരാധനാ രീതികളിലേക്ക് പിശാജ് കൊണ്ടുപോയിട്ടുണ്ട്. ആദനബി അലൈഹിസ്സലാം വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യരാരുമില്ല. ആദനബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദനബി അലൈഹിസ്സലാത്തു വസ്സലാം മുവഹ്ഹിദാണ്, മുഅ്മിനാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന വ്യക്തിയാണ്. പിന്നെങ്ങനെയാണ് ആദം നബിയുടെ മക്കളിലേക്ക് ശിർക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആദം നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന്, മുവഹ്ഹിദായ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുതുകിൽ നിന്ന് രൂപം കൊണ്ട മക്കളിൽ എങ്ങനെ മുശ്രിക്കുകളുണ്ടായി, ശിർക്കുണ്ടായി? അവിടെയാണ് പിശാജ് പ്രവർത്തിച്ചത്. സൂറത്ത് നൂഹിലെ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅം വലാ യഗൂസ യഊഖ നസ്റാ എന്ന ആയത്തിന് മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ധാരാളം മുഫസ്സിറുകൾ അതിനെ, ആ ആയത്തിനെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു. വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഊസിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് നോഹ നബിയുടെ ജനത, അവിടുത്തെ പ്രമാണിമാർ, അവിടുത്തെ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആരാണ്, എന്താണ് വദ്ദ്, എന്താണ് സുവാ, ആരാണ് യഊഖ്, യഊസ്, നസ്ർ, അത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകൾ, കാനു ഖൗമൻ സ്വാലിഹീന ബൈന ആദം, ആദനബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിൽപ്പെട്ട നല്ലവരായ സ്വാലിഹകളായ ആളുകളായിരുന്നു അവർ. അവന് മരിച്ചു, അവരുടെ കാലം കഴിഞ്ഞു. അപ്പോൾ പിശാജ് വന്നു, എന്താണ് ആ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത്? അവരുടെ ചിത്രങ്ങൾ വരക്കാത്തതെന്ത്? അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാത്തതെന്ത്? അവർ ഓർക്കാൻ വേണ്ടി രൂപങ്ങളുണ്ടാക്കി, ചിത്രങ്ങളുണ്ടാക്കി. ആ തലമുറ കഴിഞ്ഞുപോയി അടുത്ത തലമുറ രൂപപ്പെട്ടു, അടുത്ത തലമുറ വന്നു. ആരാണ് ഈ മനുഷ്യരെന്നറിയാത്ത അടുത്ത തലമുറ?

നിങ്ങളുടെ പിതാക്കന്മാർ ഇവയെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ ആരാധിച്ചിരുന്നു. ഫതർഹമുഹും, അപ്പോൾ അവർക്ക് കാരുണ്യം ലഭിച്ചു ഇവരുടെ അടുത്തു നിന്ന്. വതസ്ഖൈഹിമുൽ മത്വർ, അവർക്ക് ധാരാളമായി മഴ ലഭിച്ചു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് കാരുണ്യം ലഭിക്കാൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മഴ ലഭിക്കാനുണ്ടായ കാരണം ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടാണ്. ഫഅബദൂഹ, അങ്ങനെ അവർ ആ വിഗ്രഹങ്ങൾ ആരാധിച്ചു തുടങ്ങി. ഫബ്തദ ഇബാദത്തുൽ ഔസാനി മിൻ ദാലിക്കൽ വഖ്സ്, അന്നു മുതലാണ് വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ, ധാരാളം വിഭാഗങ്ങളെ അവൻ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആ വഴിപിഴപ്പിക്കലുണ്ടായത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഗ്രഹാരാധക സമൂഹത്തിലേക്കാണ് കടന്നു വന്നത്. ഒന്നാമത്തെ വിഗ്രഹാരാധക സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിശാജ് ദുർബോധനം നടത്തി വഴിതെറ്റിച്ച് വിഗ്രഹാരാധന കൊണ്ടുവന്നു. മുവഹ്ഹിദുകളിൽ നിന്ന്, മുവഹ്ഹിദുകളുടെ സന്താന പരമ്പരയിൽ നിന്ന് മുശ്രിക്കുകളെ പിശാജ് ഉണ്ടാക്കി. നൂഹ് നബിയെ 950 വർഷ കാലഘട്ടത്തിലെ പ്രബോധനത്തിനു ശേഷം നൂഹ് നബിയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. എല്ലാ അവിശ്വാസികളും പ്രളയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ മരിച്ചു. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്നത് മുവഹ്ഹിദുകളായ, മുഅ്മിനുകളായ നൂഹ് നബിയും നൂഹ് നബിയുടെ അനുചരന്മാരും മാത്രമാണ്. പക്ഷേ പിന്നീടും സ്വാലിഹ് നബി വരേണ്ടി വന്നു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നിയോഗമുണ്ടായി. പല പ്രവാചകന്മാരെ പിൽക്കാലഘട്ടത്തിലും അള്ളാഹു നിയോഗിച്ചു. എന്തുകൊണ്ട്? അവരിലേക്ക് ശിർക്ക് വന്നതെങ്ങനെ? പിശാജ് തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നതാണ് വഅനഅബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, ആദം സന്തതികളെ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നിങ്ങൾ കരുതിയിരിക്കേണ്ടത്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ടത്, വലഖദ്, തീർച്ചയായും അദല്ല മിൻകും, നിങ്ങളിൽ നിന്ന് ജിബില്ലൻ കസീറ, ധാരാളം സൃഷ്ടികളെ, ധാരാളം വിഭാഗങ്ങളെ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരിക്കൽ കൂടെ ആയത്തുകളുടെ ആയത്തിൻ്റെ അർത്ഥം പറയാം. വഅനഅബുദൂനി, നിങ്ങളെന്നെ ആരാധിക്കുവിൻ. അങ്ങനെയും ആദം സന്തതികളോട് നാം അനുശാസിച്ചിരുന്നു. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാകുന്നു നേരായ മാർഗം. വലഖദ്, തീർച്ചയായും അദല്ല മിൻകും ജിബില്ലൻ കസീറ, നിങ്ങളിൽ നിന്നുള്ള ധാരാളം വിഭാഗങ്ങളെ അവൻ അഥവാ പിശാജ് വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അഫലം തക്കൂനു താഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവരാകുന്നില്ലേ? ഒരു തവണ കൂടെ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. കയ്യിൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ, കയ്യിൽ മുസ്ഹഫ് ഉള്ളവർ, സൂറത്തു യാസീൻ മനഃപ്പാടമുള്ളവർ, കൂടെ ഒന്ന് ഓതുക. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. വഅനഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. വലഖദ് അദല്ല

0: അള്ളാഹുവെ മാത്രം ആരാധിച്ച് യഥാർത്ഥ മുവഹ്ഹിദുകളായി മരണം വരെ ജീവിക്കാനും സ്വർഗത്തിൽ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂടാനും നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: ذمن فقري واضطراري.
2: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 61-62 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഹൃദയവസന്തത്തിൽ ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 1 മുതൽ 2 കൂടി വചനങ്ങൾ അർത്ഥസഹിതം വിശദീകരിക്കുന്നു.
2: അധ്യായം 13, സൂറത്തു റഅദ്. ഇടിനാദം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 43. മക്കയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളിൽ ഒന്നാണിതും. ഈ അക്ഷരങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറയുടെ ആരംഭത്തിലും മറ്റും മുമ്പ് വിവരിച്ചിരിക്കുന്നു. 13-ാം വചനത്തിൽ ഇടിയെ സംബന്ധിച്ചുള്ള പരാമർശം കാണാം. അതിൽ നിന്നാണ് ഇടി എന്നർത്ഥമായ അർ-റഅദ് എന്ന് ഈ സൂറത്തിനു പേർ വന്നത്. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
2: അലിഫ് ലാം മീം റോ. തിൽക, അവ, ആയാത്ത്, ആയത്തുകളാണ്. അൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ. വല്ലദി ഉൻസില ഇലൈക, നിനക്കു ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. അൽ ഹഖ്, യഥാർത്ഥമാണ്. വലാക്കിന്, എങ്കിലും. അക്തറ, അധികവും. അന്നാസി, മനുഷ്യരിൽ. ലായു മിനൂൻ, വിശ്വസിക്കുന്നില്ല.

0: മീം അറോ. ഇവ വേദഗ്രന്ഥത്തിന്റെ ആയത്ത് അഥവാ സൂക്തങ്ങളത്രേ. നിന്റെ റബ്ബിങ്കൽ നിന്നു നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. എങ്കിലും മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല.
1: വചനം രണ്ട്.
0: അല്ലാഹുല്ലദി, അല്ലാഹു യാതൊരുവനാകുന്നു. റഫ, അവൻ ഉയർത്തി. അസ്സമാവാത്തി, ആകാശങ്ങളെ. ബിഗൈരി അഹമ്മദിൻ, ഒരു തൂണും കൂടാതെ, തൂണുകളൊന്നും കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, നിങ്ങൾ അവയെ കാണുമാറുള്ള. സുമ്മസ്തവ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർഷി, അർഷിന്മേൽ, സിംഹാസനത്തിൽ. വസഖറ, അവൻ വിധേയമാക്കുകയും ചെയ്തു, കീഴ്പ്പെടുത്തുകയും ചെയ്തു. അഷംസ, സൂര്യനെ. വൽ ഖമറ, ചന്ദ്രനെയും. കുല്ലുൻ, എല്ലാം. യജ്രി, നടക്കും, സഞ്ചരിക്കുന്നു. ലി അജലിൻ, ഒരവധിയിലേക്ക് വരെ. മുസമ്മ, നിർണയം ചെയ്യപ്പെട്ട. യുദബ്ബിറു, അവൻ നിയന്ത്രിക്കുന്നു. അൽ അമ്ര, കാര്യത്തെ. യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിച്ചുകൊണ്ട്. അൽ ആയാത്തി, ദൃഷ്ടാന്തങ്ങളെ, ലക്ഷ്യങ്ങളെ. ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി. ആയേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്നതിനെപ്പറ്റി. റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ. തൂഖിനൂൻ, നിങ്ങൾ ഉറപ്പിക്കുക, ഉറപ്പായി വിശ്വസിക്കുക.
1: അല്ലാഹു അല്ലദീ റഫഅസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ സുമ്മസ്തവാ അലൽ അർശി വസഖറ.

0: അല്ലാഹുവെത്രേ നിങ്ങൾക്കു കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവൻ. പിന്നെ അവൻ അർശിൽ അഥവാ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തിരിക്കുന്നു. സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കാര്യം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ആയത്തുകൾ അഥവാ ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ വേണ്ടി.
1: നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫാ സമാവാത്തി ബിഗൈരി അഹമ്മദിൻ തറൗനഹ എന്ന് പറഞ്ഞതിൽ നിന്ന് മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂൺ ആകാശങ്ങൾക്ക് ഉണ്ടായിരിക്കാമെന്ന് വരുന്നു. അതെ, അള്ളാഹുവിന്റെ മഹത്തായ കഴിവത്രേ അത്. ശാസ്ത്രത്തിന്റെ ഭാഷയിൽ അതിന് ആകർഷണ ശക്തി എന്ന് പറയപ്പെടുന്നുവെങ്കിലും ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യമെന്തെന്നോ അതെവിടെ നിന്ന് വന്നുവെന്നോ പറയുവാൻ ശാസ്ത്രത്തിന് കഴിവില്ല. അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേർ നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. അമദ് അഥവാ തൂണുകൾ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ടാണ് തറൗനഹ നിങ്ങൾ കാണുന്ന എന്ന ക്രിയ നിലകൊള്ളുന്നതെന്ന നിലക്കാണ് മുകളിൽ നാം സ്വീകരിച്ച അർത്ഥവ്യാഖ്യാനം. വ്യാകരണപരമായി നോക്കുമ്പോൾ അത് അതിൻ്റെ വിശേഷണമല്ലാതെ വേറൊരു വാക്യമായും വരാം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വാക്യത്തിന് യാതൊരു തൂണുകളും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവനത്രേ അള്ളാഹു എന്നും തറൗനഹ എന്ന വാക്യത്തിന് നിങ്ങൾ അവയെ അഥവാ ആകാശങ്ങളെ തൂണുകൂടാതെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമായിരിക്കും. രണ്ടായാലും ആശയത്തിൽ വ്യത്യാസമില്ലതാനും ഉപരിഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളും നക്ഷത്ര ലോകങ്ങളും ഒന്നൊഴിയാതെ അതാതിനു നിശ്ചയിക്കപ്പെട്ട സ്ഥാനവലയങ്ങളിൽ നിന്നും സഞ്ചാരമാർഗങ്ങളിൽ നിന്നും തെറ്റാതെ നിലകൊള്ളുന്നു. ഈ വ്യവസ്ഥയ്ക്ക് അള്ളാഹു ഒരു കാലാവധി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ലോകാവസാന ഘട്ടം വരുമ്പോൾ ഈ വ്യവസ്ഥ മാറി മറ്റൊരു വ്യവസ്ഥ നടപ്പിൽ വരുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ സഞ്ചരിക്കുന്നുവെന്ന് പറഞ്ഞത് ഇതിനെപ്പറ്റിയാകുന്നു. അള്ളാഹു അർശിൽ ആരോഹണം ചെയ്തു, ഇസ്തവ അലിൽ അർഷ് എന്ന് പറഞ്ഞതിനെപ്പറ്റി സൂറത്തിൽ ആറാഫിലെ 54-ാമത്തെ ആയത്തിലും സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്തിലും സൂറത്ത് സജദയിലെ 4-ാമത്തെ ആയത്തിലും സൂറത്ത് ഹദീദിലെ 4-ാമത്തെ ആയത്ത് മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ഓർക്കുക. അള്ളാഹുവിൻ്റെ സിംഹാസനാരോഹണത്തെ സംബന്ധിച്ച് അതെങ്ങനെയാണെന്ന് തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ചെറുതും വലുതുമായ അഖിലാണ്ട കാര്യങ്ങളെല്ലാം അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലും മാത്രമാണ് നടക്കുന്നതെന്ന തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലുമായി വിവരിക്കപ്പെടുന്ന നിത്യസത്യങ്ങളായ ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് മരണാനന്തരം നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്നും നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം കൂടിയുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കി ഉറപ്പിക്കാൻ വേണ്ടിയാകുന്നുവെന്നത്രേ അവസാനത്തെ വാക്യം ഓർമ്മിപ്പിക്കുന്നത്.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം പഠിച്ച സൂറത്ത് സൂറത്തു റഅദിലെ 1-2 വചനങ്ങൾ.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: ഇന്നാ സമിഅ്ന ഖുർആനൻ അജബ.
3: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: فسبح باسم ربك العظيم.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ ഖാരി മഹ്മൂദ് അൽ ശിത്താനിയുടെ പാരായണമാണ്.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അദ്-ദാരിയാത്തിന്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അലി അൽ ഹുദൈഫി.
1: أعوذ بالله من الشيطان الرجيم.

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റാദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് അയ്യൂബ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

حقا قد جعلها ربي حقا وقد أحسن بي إذ أخرجني من

قبل إن الظالمين لهم عذاب أليم وأدخل

0: هو يحشرهم إنه حكيم عليم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ റഅദ്, സൂറ ഇബ്രാഹിം എന്നീ സൂറത്തുകൾ മുഴുവനായും സൂറ ഹിജ്ർ 1 മുതൽ 25 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അയ്യൂബ്.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകളില്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: Peace Radio. Tune to reality.
4: പ്രശസ്ത വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥമായ തഫ്സീർ സഅദിക്ക് പ്രൊഫസർ ഹാരിസ് ബിനു സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീറു സഅദി വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറ അസർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീ നബി റിദല്ലാ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസർ, അൽ അസർ എന്ന സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്. 3 വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. വളരെ ചെറിയ ഒരു അധ്യായമാണെങ്കിലും വളരെ വിപുലമായ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ സൂറത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഈ സൂറത്തുൽ അസറിന്റെ പാരായണം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനോഹരമായ രൂപത്തിൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അറിയാത്തവർ കൃത്യമായും അത് എഴുതിയെടുക്കുകയും അത് പഠിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളുടെ അർത്ഥം, ആയത്തുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ചവർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിൽഹഖി, യഥാർത്ഥത്തെ, സത്യത്തെ, ന്യായത്തെ അഥവാ കടമയെ വേണ്ടതിനെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്തവരും എന്നർത്ഥം. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിസ്സബർ, ക്ഷമ അഥവാ സഹനം കൊണ്ട്. ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാ, ഈ ഓരോ ആയത്തിൻ്റെയും മുഴുവനായുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അത് മനസ്സിലാക്കുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥങ്ങളിലേക്ക്.
1: കാലം തന്നെയാണ് സത്യം.
2: ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
1: തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു.
2: ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ.
0: വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസ്ർ, അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി അതിന് തഫ്സീർ സഅദിയിൽ വന്ന വിശദീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിൽ വന്ന ഈ സൂറത്തിൻ്റെ മലയാള വിശദീകരണം അല്ലെങ്കിൽ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ ആവിഷ്കാരമാണ് നമ്മളിനി കേൾക്കുന്നത്.
3: കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദി. തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. നഷ്ടക്കാരൻ എന്നത് ലാഭിച്ചവൻ എന്നതിൻ്റെ വിപരീതമാണ്. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമ്പൂർണമായ നഷ്ടമായിരിക്കും. അതായത് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് ശാശ്വത സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശിയായി തീരുകയും ചെയ്യുക. ചിലപ്പോൾ അത് ഭാഗികമായ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ നഷ്ടത്തെ എല്ലാവരിലേക്കും ചേർത്തു പറഞ്ഞത്. അതിൽ നിന്നൊഴിവാകുന്നത് 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കുക. അറിവില്ലാതെ അത് പൂർണ്ണമാവില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് അറിവ്. സൽക്കർമ്മങ്ങൾ എന്നാൽ ഐച്ഛികവും നിർബന്ധവുമായ മനുഷ്യരോടും അല്ലാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതുമാണ്. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും സൽപ്രവർത്തനവുമാണ്. അതായത് അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിനെ പ്രേരിപ്പിക്കുകയും അതിൽ താൽപ്പര്യമുണ്ടാക്കുകയും ചെയ്യുക. ക്ഷമ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിരു പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണനാക്കാനുതകുന്നതും പിന്നീടുള്ള 2 കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. നാല് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും.
0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിലെ 103 അധ്യായം സൂറത്തു അൽ ആസറിന്റെ മുഴുവനായുള്ള പഠനം ഇപ്പോൾ തഫ്സീറു സഅദി എന്ന് പറയുന്ന പീസ് റേഡിയോ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്, മുഴുവനായിരിക്കുകയാണ്. മാഷാല്ലാ, നമ്മളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതൊരു ഉപകാരപ്പെടും എന്ന് സംശയമില്ല. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 103 അധ്യായം സൂറ അസറിന്റെ വിശദീകരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
5: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: റേഡിയോ നാം കേൾക്കുന്നത് അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. അതെ, പാരായണം ചെറുപ്പം മുതലേ പഠിച്ചു ശീലിച്ച നമുക്ക് നാം അറിയാതെയോ അറിഞ്ഞോ അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിക്കാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർത്തും ശ്രദ്ധിക്കേണ്ടുന്ന ഏറെ പ്രധാനമുള്ള വിഷയമാണ് അക്ഷരങ്ങളോ അർത്ഥങ്ങളോ വ്യതിചലനങ്ങളുണ്ടാകുന്ന രൂപത്തിൽ പാരായണം നിർവഹിക്കുക എന്നത്. ഇതിലേക്ക് സൂചന നൽകുന്ന പാഠമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. സൂറത്തു മുജാദിലയിലെ 22-ാം വചനം പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുജാദിലയിലെ അവസാനത്തെ ആയത്ത്, 22-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
2: لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون.
1: ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് കാരണത്താലൊക്കെ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. ലാ തജിദു ഖൗമൻ
3: ഇവിടെ നീട്ടരുത്. ലാ തജിദു ഖൗമൻ
1: എന്ന് നീട്ട ഓതരുത്. ലാ തജിദു ഖൗമൻ, ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഖ്റജ്. ഖൗമൻ, ഖാ ഖീ ഖൂ അഖ്.
3: ഖൗമൻ, ഖൗമയു മിനൂന, ഖൗമയു
1: തൻവീനു ശേഷം യാ വന്നാൽ ഇത് ഗാംബിഹുന്ന.
3: ഖൗമയു മിനൂന,
1: അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
3: യു മിനൂന ബില്ലാഹി, ബില്ലാഹി
1: ഹാന് കസർ, ബില്ലായി ബില്ലായി എന്ന് ഓതരുത്.
3: ബില്ലാഹി വൽ, ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
1: വൽ യൗമിൽ ആഖിറല്ല,
3: വൽ യൗമിൽ ആഖിരി. യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ്,
1: ഈ രണ്ട് മദ്ദും മദ്ദ് ലാസിം കലിമി മുഫക്കലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ശബ്ദുണ്ട്, അതുകൊണ്ടാണ് കലിമി മുസക്കൽ. അതൊരു പദത്തിലാണ്, അതാണ് കലിമത്ത്. ശബ്ദുണ്ടായതിനാൽ മുസക്കൽ. സോ മദ് ലാസിം കലിമി മുസക്കൽ ഇവിടെ നിർബന്ധമായിട്ടും നമ്മൾ നീട്ടണം. ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ
3: യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ.
1: മൻ ഹ ഇദ്ഹാർ ചെയ്യണം, അവിടെ വെളിവാക്കണം. മൻ ഹ, മൻ ഹ നൂനിനെ, സാക്കിനായ നൂനിനെ അല്ലെങ്കിൽ തൻവീനാണെങ്കിൽ അതിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ടത്.
3: മൻ ഹ.
1: ഇനി സോ ഇവിടെ ഓതേണ്ടത്
3: യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ്.
1: വഖഫ് ചെയ്യുമ്പോൾ വറസൂലഹ്, കൂട്ടി ഓതുമ്പോൾ വറസൂലഹു.
3: വലൗ കാനൂ ആബാഅഹും
1: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണ്
3: വലൗ കാനൂ ആബാഅഹും.
1: ഇനി ആബാഅഹും മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ട് നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
3: ആബാഅഹും വലൗ കാനൂ ആബാഅഹും.
1: ശേഷം أو أبناءهم أو أبناء أب با إنه قال خلاص يا نم شريكون كل كنا أب أبناء أبناء مد متصل نربط ما يدون على أنجو حركة دند قدر نيتين ده مد أو إخوانهم أو إخوة أو إخوانهم خا إن ده شبه مصدقة أو إخوانهم أو عشيرتهم أو عشيرتهم നോക്കൂ, സാക്കിനായ മീമിന് ശേഷം ഹംസയാണുള്ളത്. ഇവിടെ അബ അഹും ഔ അബിന അഹും ഔ ഇഖ്വാനഹും ഔ, ഇവിടെയൊക്കെ സാക്കിനായ മീമിന് ശേഷം ഹംസയുണ്ട്. നമ്മൾ ഓതിപ്പോകുന്ന സമയത്ത് ഈ ഹംസ പലപ്പോഴും ചില ആളുകളില്ലെങ്കിലും അത് മിസ്സായി പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മീമിനെ വെളിവാക്കി ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. കൂട്ടി ഓതുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, തെറ്റ് വരുന്നത് എങ്ങനെയാണ്? ഔ അബ അഹും മൗ അബിന അഹും മൗ ഇഖ്വാന, ഇങ്ങനെ മൗ മൗ എന്ന ശബ്ദം. അതുകൊണ്ട് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അതിനെ പറയണം. അടുത്ത പ്രയോഗങ്ങൾ, ഉലായിക കതബ ഫീ ഖുലൂബിഹിം. ഉലായിക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം. ഉലായിക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും. വഅയ്യദഹും അല്ല വഅയ്യദഹും, യാഇന് ശദ്ദുണ്ട്. വഅയ്യദഹും വഅയ്യദഹും ബിറൂഹിൻ മിൻ, സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ശഫവി, അതിനെ അവ്യക്തമാക്കി മണിക്കണം. വഅയ്യദഹും ബി
4: ബിറൂഹിൻ
1: മിൻ, ബിറൂഹിൻ ഹിൻ തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന മണിച്ചുകൊണ്ട്, അതിനെ ഇദ്ഗാം ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം. ബിറൂഹിൻ മിൻ മിൻ, വഖഫ് ചെയ്യുമ്പോൾ മിൻ ഹാഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം.
4: وأيدهم بروح من ويدخلهم جنات ويد
1: دال نشدك ويدخلهم
4: جنات نون نشد منك جنات تجري
1: تنوين ششم تاء إخفاء بغنى أبيك تماك منك تجري جيمين قلقل شينا
4: تجري من تحتها
1: إبدايوم أبيك تماك منك غنيانا
4: من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه.
1: رضي ورضوا عندهم ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ഊരിൽ തട്ടി, നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം. അതേസമയം ബാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. സോ
4: റളിയല്ലാഹു അൻഹും വറദൂ അൻ,
1: സാധാരണ ഓതി പോകുമ്പോൾ റളിയല്ലാഹു അൻഹും വറദൂ അൻ, നമുക്ക് അള്ളാഹു എന്നുള്ള ആ ഒരു ശബ്ദവും റളിയ വറദൂ ഇതൊക്കെ ഒരേ ശബ്ദമായിരിക്കും. അങ്ങനെയല്ല,
4: റളിയല്ലാഹു അൻഹും വറദൂ അൻ,
1: ഇങ്ങനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഉലായിക ഹിസ്ബുല്ലാഹ് മദ് മുത്തസിൽ, നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണ് ഉലായിക മദ് മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ.
4: അല ഇന്ന
1: മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.
4: ഇന്ന
1: നൂൻ ഷദ്ദ്, ഹിസ്ബ ഹിസ്ബ അല്ല, സീനല്ല സായാണ്.
4: ഹിസ്ബ ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ,
1: മുഫ്ലിഹൂൻ ഹാഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ആയത്ത് ഓതാം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സൂറത്തുൽ ഇബ്രാഹീമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹ്മദ് അൽ ആമിദി.
2: أعوذ بالله من الشيطان الرجيم.
3: وقال الذين كفروا لرسلهم

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

سبح لله ما في السماوات وما في الأرض وهو العزيز

0: الحطب في جيدها حبل من مسد.
1: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്, ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
3: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ശ്രദ്ധിക്കുമല്ലോ.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം തഫ്സീർ അമാനി. പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
5: വചനം 46. യൂസുഫു, യൂസുഫേ, അയ്യുഹസ്സുദ്ദീഖു, ഹേ സത്യസന്ധ, അഫ്തിന, ഞങ്ങൾക്ക് വിധി നൽകണം. ഫീ സബ്ഇ, ഏഴിൽ അഥവാ ഏഴിന്റെ കാര്യത്തിൽ, ബഖറാത്തിൻ, പശുക്കൾ, സിമാനിൻ, തടിച്ചു കൊഴുത്ത, യഅ്കുലുഹുന്ന, അവയെ തിന്നുന്നു, സബ്ഉൻ, ഏഴെണ്ണം, ഇജാഫുൻ, മെലിഞ്ഞവ, വസബ്ഇ, ഏഴിലും അഥവാ ഏഴിൻ്റെയും, സുംബുലാത്തിൻ, കതിരുകൾ, ഖുദ്രിൻ, പച്ചയായ, വഉഖറ, വേറെയും ഏഴ്, യാബിസാത്തിൻ, ഉണങ്ങിയവ, ലഅല്ലി, ഞാനായേക്കാം അഥവാ ആകുവാൻ വേണ്ടി, അർജിഉ, ഞാൻ മടങ്ങും, ഇലന്നാസി, മനുഷ്യരിലേക്ക്, ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി അഥവാ അവർ ആയേക്കാം, യഅലമൂൻ, അവർ അറിയും. يوسف أيها الصديق أفتنا في سبع بقرات سمان يأكلهن سبع عجاف

0: الناس لعلهم يعلمون.
1: അവൻ പറഞ്ഞു, യൂസുഫ്, ഹേ സത്യസന്ധ, ഏഴു തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ ഏഴ് പശുക്കൾ തിന്നുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിധി പറഞ്ഞു തരണം. ഏഴ് പച്ച ധാന്യക്കതിരുകളുടെയും വേറെ ഏഴ് ഉണങ്ങിയവയുടെയും കാര്യത്തിലും എനിക്ക് ആ മനുഷ്യരുടെ അടുക്കലേക്ക് അവർക്കറിയുവാൻ വേണ്ടി അതും കൊണ്ട് മടങ്ങിച്ചെല്ലാമല്ലോ.
2: വചനം 47. കാല, അദ്ദേഹം പറഞ്ഞു, തസ്റഊന, നിങ്ങൾ കൃഷി ചെയ്യണം. സബഅ സിനീന, ഏഴുകൊല്ലങ്ങൾ. ദഅബൻ, പതിവായി അഥവാ തുടർച്ചയായി. ഫമാ ഹസത്തും, എന്നിട്ട് നിങ്ങൾ കൊയ്തെടുത്തത്. ഫദറൂഹു, അതിനെ നിങ്ങൾ വിട്ടേക്കുക. ഫീ സുംബുലിഹി, അതിൻ്റെ കതിരിൽ. ഇല്ലാ കലീലൻ, അല്പമൊഴികെ. മിമ്മാ തഅ്കുലൂൻ, നിങ്ങൾ തിന്നുന്നതിൽ നിന്നുള്ള.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, നിങ്ങൾ 7 കൊല്ലം പതിവായി കൃഷി ചെയ്യും അഥവാ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കൊയ്തെടുക്കുന്നതിനെ അതിന്റെ കതിരിൽ തന്നെ നിങ്ങൾ വിട്ടേക്കുവിൻ, നിങ്ങൾ തിന്നു കഴിക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 48. സുമ്മയതി, പിന്നെ വരും, മിമ്പഅദിദാലിക, അതിന്റെ ശേഷം, സബ്ഉൻ ഷിദാദുൻ, കഠിനങ്ങളായ 7 കൊല്ലം, യഅകുൽന, അവ തിന്നും, മാ ഖദ്ദംതും, നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത്, ലഹുന്ന, അവയ്ക്കായി, ഇല്ലാ ഖലീലൻ, അല്പമൊഴികെ, മിമ്മ തുഹ്സിനൂൻ, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽപ്പെട്ട.

0: പിന്നീട് അതിനുശേഷം കഠിനങ്ങളായ 7 കൊല്ലം വരും. അവ അഥവാ ആ കൊല്ലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതുമൊക്കെ അവ തിന്നു തീർക്കുന്നതാണ്. നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെക്കുന്നതിൽപ്പെട്ട അല്പമൊഴികെ.
1: വചനം 49. തുമ്മയതി, പിന്നെ വരും, മിമ്പാതി, ശേഷം, ദാലിക, അതിൻ്റെ, ആമുൻ, ഒരു സംവത്സരം അഥവാ ഒരു വർഷം, ഫീഹി, അതിൽ, യുഗാസു, സഹായം നൽകപ്പെടും അഥവാ മഴ കിട്ടും, അന്നാസു, മനുഷ്യർക്ക്, വഫീഹി, അതിൽ, യാസിറൂൻ, അവർ പിഴിഞ്ഞെടുക്കുകയും ചെയ്യും.

0: പിന്നെ അതിനുശേഷം ഒരു സംവത്സരം വരും, അതിൽ മനുഷ്യർക്ക് മഴമൂലം രക്ഷ നൽകപ്പെടും. അതിൽ അവർ പിഴിഞ്ഞെടുക്കുക അഥവാ ആട്ടിയെടുക്കുകയും ചെയ്യും.
1: പാനീയകാരിസ്ഥൻ കാരാഗൃഹത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. അവൻ ചെന്ന് അദ്ദേഹത്തോട് രാജാവിന്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുവാൻ അപേക്ഷിച്ചു. ഇത്രയും കാലം തന്നെ വിസ്മരിച്ച ശേഷം ഇപ്പോൾ ഈ ഒരാവശ്യം നേരിട്ടപ്പോൾ മാത്രം തന്നെക്കുറിച്ച് ഓർമ്മ വന്നതിനെപ്പറ്റി പ്രതിഷേധിക്കാതെ വേഗം അവന് മറുപടി കൊടുത്തു. 7 തടിച്ച പശുക്കൾ നിലം ഉഴുതു കൃഷി ചെയ്യുവാൻ പറ്റുന്ന 7 വർഷങ്ങളെയും പച്ചക്കതിരുകൾ 7 കൊല്ലത്തെ ക്ഷേമത്തെയും സമൃദ്ധമായ വിളവിനെയും 7 ഉണങ്ങിയ കതിരുകൾ 7 കൊല്ലത്തെ ക്ഷാമത്തെയും വരൾച്ചയെയും കുറിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ 7 കൊല്ലം നന്നായി കൃഷി നടത്തണം. അന്ന് കൊയ്തെടുക്കുന്ന ധാന്യം നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി കതിരോടെ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷ്യാവശ്യങ്ങൾ കഴിവതും ചുരുക്കി ബാക്കിയെല്ലാം പിന്നേക്ക് കരുതി വെക്കണം. പിന്നീട് വരുന്ന 7 ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ ആ സൂക്ഷിക്കപ്പെട്ട ധാന്യം ഉപയോഗപ്പെടുത്താം. വിത്തിനും മറ്റുമായി അല്പം കരുതി വെച്ച് ബാക്കിയൊക്കെ അന്ന് ഉപയോഗിക്കാം. പഞ്ഞത്തിന്റെ വർഷങ്ങൾ കഴിയുന്നതോടെ ഇഷ്ടം പോലെ മഴയും മറ്റും ലഭിച്ചു സുഖകരമായ വർഷമായിരിക്കും ലഭിക്കുക. അക്കൊല്ലം കൃഷികളെല്ലാം നന്നായി വിളയും. മുന്തിരിയിൽ നിന്ന് കള്ളും ഒലീവിൽ നിന്ന് എണ്ണയും കരിമ്പിൽ നിന്ന് ശർക്കരയുമൊക്കെ ആട്ടിയും പിഴിഞ്ഞും എടുക്കുകയും ചെയ്യാം. ഇതായിരുന്നു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവും പൊരുളും. തന്റെ രാഷ്ട്രത്തിന്റെ തന്നെ ഭാവിയെ ബാധിക്കുന്ന ഈ മഹത്തായ വ്യാഖ്യാന വിവരം കേട്ടറിഞ്ഞപ്പോൾ ഈ വ്യാഖ്യാനകർത്താവിനെ അഥവാ യൂസുഫ് നബി അലൈഹിസ്സലാമയെപ്പറ്റി രാജാവ് കൂടുതൽ അന്വേഷിച്ചറിയുകയും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുക സ്വാഭാവികമാണല്ലോ.
2: വചനം 50. വഖാല, പറയുകയും ചെയ്തു. അൽ മലിക്കു, രാജാവ്. ഇഅ്തൂനീ, നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബിഹി, അവനെ. ഫലമ്മാ ജാഅഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ. അർറസൂലു, ദൂതൻ. ഖാല, അദ്ദേഹം പറഞ്ഞു. ഇർജിഅ, നീ മടങ്ങുക. ഇലാ റബ്ബിക, നിന്റെ യജമാനനിലേക്ക്. ഫസ്അൽഹു, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. മാബാലു, നിലപാടെന്താണ്. അന്നിസ്വതി, സ്ത്രീകളുടെ. അല്ലാത്തി ഖത്തഅന, മുറിപ്പെടുത്തിയ. ഐദിയഹുന്ന, അവരുടെ കൈകളെ. ഇന്ന റബ്ബി, നിശ്ചയമായും എന്റെ റബ്ബ്. ബിക്കൈദിഹിന്ന, അവരുടെ തന്ത്രത്തെപ്പറ്റി. അലീം, അറിയുന്നവനാണ്. വഖാലൽ

0: രാജാവ് പറയുകയും ചെയ്തു, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ രാജാവിന്റെ ദൂതൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ യജമാനന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുക, തങ്ങളുടെ കൈകൾ മുറിപ്പെടുത്തിയ ആ സ്ത്രീകളുടെ നിലപാടെന്താണെന്ന്. നിശ്ചയമായും എന്റെ റബ്ബ് അവരുടെ തന്ത്രത്തെപ്പറ്റി അറിയുന്നവനാണ്.
1: യൂസുഫ് അലൈഹി സ്വലാമിനെ വിളിച്ചുകൊണ്ടുവരാൻ രാജാവ് ദൂതനെ അയച്ചു. ദൂതൻ വന്ന മാത്രയിൽ തന്നെ തടവിൽ നിന്ന് പുറത്തു പോരാൻ അദ്ദേഹം തയ്യാറില്ലായിരുന്നു. ഒരു സംശയിക്കപ്പെട്ട കേടിയായിക്കൊണ്ട് അഥവാ കൊള്ളരുതാത്തവനായിക്കൊണ്ട് രാജസന്നിധിയിൽ ചെല്ലാതെ തന്റെ യഥാർത്ഥ സ്ഥിതി രാജാവ് അറിഞ്ഞുകൊണ്ടായിരിക്കണം അതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മുമ്പ് തന്റെ കാരണത്താൽ കൈകൾ മുറിപ്പെടുത്തുകയും അതിനെ തുടർന്ന് അസീസിന്റെ ഭാര്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന ആ സ്ത്രീകളുമായി ഒരു സത്യാന്വേഷണം നടത്തി തന്റെ നിരപരാധിത്വവും പരിശുദ്ധിയും പരസ്യമായി രാജാവിനും മറ്റും ബോധ്യപ്പെട്ട ശേഷമേ താൻ പുറത്തു പോകേണ്ടതുള്ളൂവെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മാന്യതയും ധീരതയും ദൃഢമനസ്കതയും ഇതിൽ നിന്നു വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അതിങ്ങനെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു, യൂസുഫ് അലൈഹി സ്വലാം താമസിച്ചത്ര കാലം ഞാൻ തടവിൽ താമസിച്ചിരുന്നുവെങ്കിൽ ആ വിളിക്കുവാൻ ചെന്നവന്റെ ക്ഷണം ഞാൻ സ്വീകരിക്കുമായിരുന്നു. ബുഖാരി മുസ്ലിം. രാജാവ് അന്വേഷണം നടത്തി.
2: വചനം 51. ഖാല, അദ്ദേഹം പറഞ്ഞു, മാ ഖതുബുകുന്ന, നിങ്ങളുടെ വിശേഷം എന്താണ്, അഥവാ നിങ്ങളുടെ കാര്യം എന്താണ്. ഇദ്റാവത്തുന്ന, നിങ്ങൾ വശീകരണ ശ്രമം നടത്തിയപ്പോൾ. യൂസുഫ യൂസുഫിനോട്, അൻ നഫ്സിഹി, അവനുവേണ്ടി, അഥവാ അവനെ വശപ്പെടുത്താൻ. ഖുൽന, അവർ പറഞ്ഞു, ഹാശലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധി വാഴ്ത്തുന്നു. മാ അലിംന, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അലൈഹി, അദ്ദേഹത്തെപ്പറ്റി. മിൻസൂഇൻ, ഒരു തിന്മയും. ഖാലത്ത്, പറഞ്ഞു, ഇമ്രഅതു, സ്ത്രീ അഥവാ ഭാര്യ. അൽ അസീസി, അസീസിന്റെ. അൽ ആന, ഇപ്പോൾ. ഹസ്ഹസ, വെളിപ്പെട്ടു അഥവാ വ്യക്തമായി. അൽ ഹഖു, യഥാർത്ഥം. അന, ഞാൻ അഥവാ ഞാൻ തന്നെ. റാവത്തുഹു, അവനോട് വശീകരണ ശ്രമം നടത്തി. അൻ നഫ്സിഹി, അവനു വേണ്ടി. വഇന്നഹു, നിശ്ചയമായും അവൻ. ലമിന സ്വാദിഖീൻ, സത്യവാന്മാരിൽ പെട്ടവൻ തന്നെ.
3: ഖാല മാ ഖതുബുകുന്ന ഇദ്റാവത്തുന്ന യൂസുഫ അൻ നഫ്സിഹി قلنا حاش لله ما علمنا عليه من سوء قالت امرأة العزيز الآن حسحس الحق أنا راودته عن نفسه وإنه لمن الصادقين
0: അദ്ദേഹം അഥവാ രാജാവ് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങൾ യൂസുഫിനോട് വശീകരണ ശ്രമം നടത്തിയപ്പോൾ ഉണ്ടായ നിങ്ങളുടെ വിശേഷമെന്ത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അവനെപ്പറ്റി യാതൊരു തിന്മയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അസീസിന്റെ സ്ത്രീ അഥവാ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ യഥാർത്ഥം വെളിവായിരിക്കുന്നു, ഞാനെത്രേ അവനോട് വശീകരണ ശ്രമം നടത്തിയത്, അവൻ സത്യവാന്മാരിൽ പെട്ടവൻ തന്നെയാണ് താനും.
2: വചനം 52. ദാലിക, അത്. ലിയഅലമ, അവൻ അഥവാ അദ്ദേഹം അറിയുവാൻ വേണ്ടിയാകുന്നു. അന്നീ, ഞാൻ എന്ന്. ലം അഹുൻഹു, അദ്ദേഹത്തെ അഥവാ അവനെ ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന്. ബിൽ ഗൈബി, അഭാവത്തിൽ അഥവാ മറവിൽ. വ അന്നല്ലാഹ, അല്ലാഹു എന്നതിനാലും. ലായഹ്ദി, അവൻ നേർവഴിക്കാക്കുകയില്ല. കൈദ, തന്ത്രത്തെ. അൽഖായിനീൻ, ചതിയന്മാരുടെ. ദാലിക

0: അത് അഥവാ അങ്ങനെ പറഞ്ഞത് അവനെ അവന്റെ അഭാവത്തിൽ ഞാൻ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ അറിയുവാൻ വേണ്ടിയാകുന്നു. വഞ്ചകന്മാരുടെ തന്ത്രത്തെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതിനാലുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് യൂസുഫിലെ 46 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനം.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ചപരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. അടുത്തതായി ഹൃദയവസന്തം, സൂറത്തു യാസീനിൻ്റെ ഏതാനും ആയത്തുകളെ ആസ്പദമാക്കി നിഷാദ് സലഫിയുടെ സംസാരം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ

സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീനിലെ 59-60 ആയത്തുകളാണ് പാരായണം ചെയ്തത്. സ്വർഗാവകാശികളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന സുഖാനുഭൂതികളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അതിലുപരിയായി പൂർണ്ണ സമാധാനത്തോടെ സ്വർഗലോകങ്ങളിൽ വിഹരിക്കുന്നവരായിരിക്കും സ്വർഗത്തിൻ്റെ ആളുകൾ എന്ന് ചുരുങ്ങിയ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ അധ്യായത്തിൽ ലഹും ഫീഹ ഫാകിഹത്തും വലഹും മാ യദഊൻ, ധാരാളം പഴവർഗ്ഗങ്ങളും അതോടൊപ്പം അവർ ആവശ്യപ്പെടുന്നതെന്തും ലഭിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം. ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും വലിയ ഒരു വാഗ്ദാനമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത്. ആവശ്യപ്പെടുന്നതെന്തും, ആഗ്രഹിക്കുന്നതെന്തും, ഉദ്ദേശിക്കുന്നതെന്തും ലഭിക്കും എന്ന് വിവിധ ആയത്തുകളിലൂടെ, വിവിധ പദപ്രയോഗങ്ങളിലൂടെ, വിവിധ അധ്യായങ്ങളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖുർആനിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. സ്വർഗക്കാരെ പറഞ്ഞാൽ പിന്നീട് നരകത്തിൻ്റെ ആളുകളെക്കുറിച്ചാണ് വിശദീകരിക്കുക. ഇവിടെ സ്വർഗത്തെയും സ്വർഗത്തിൻ്റെ ആളുകളെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇനി അള്ളാഹു പറയുന്നതെന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജിരിമൂൻ, അലം അഅ്ഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വംതാസുൽ യൗമ, വംതാസു എന്നു പറഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം വേറിട്ട് നിൽക്കൂ, മാറി നിൽക്കൂ. അല്യവും ഇന്ന്, അയ്യുഹൽ മുജിരിമൂൻ, ഹേ കുറ്റവാളികളെ, സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്ത് നിന്ന്, സ്വർഗത്തിൻ്റെ ആളുകളുടെ ഭാഗത്തു നിന്ന് നിങ്ങളിങ്ങോട്ട് മാറി നിൽക്കൂ കുറ്റവാളികളെ എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അഥവാ പരലോകത്ത് മനുഷ്യരെ വേർതിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർഗത്തിൻ്റെ ആളുകളെയും പരലോകം എന്നു പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. യൗമുൽ ഫസുൽ, തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ്, വേർതിരിക്കുന്ന ദിവസമാണ്, സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്ന ദിവസം, ധർമ്മത്തെയും അധർമ്മത്തിൻ്റെ ആളുകളെയും വേർതിരിക്കുന്ന ദിവസം, നീതിയുടെയും അനീതിയുടെയും ആളുകളെ വേർതിരിക്കുന്ന ദിവസം, സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, സുന്നത്തിൻ്റെയും ബിദഅത്തിൻ്റെയും ആളുകളെ, ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആളുകളെ മാറ്റി നിർത്തുന്ന, വേർതിരിച്ച് നിർത്തുന്ന ദിവസമാണ് പരലോകം. ഐഹിക ജീവിതത്തിൽ എല്ലാവരും ഇടകലർന്ന് ചിലപ്പോൾ അസത്യത്തിൻ്റെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ, ശിർക്കിൻ്റെ, ബിദഅത്തിൻ്റെ ആളുകൾക്ക് മേൽക്കോയ്മ ലഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഐഹിക ജീവിതത്തിലുണ്ടാകാം. എന്നാൽ പരലോകത്ത് പൂർണ്ണമായും അള്ളാഹു നീതി നടപ്പിലാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും ഇൻഷാ അല്ലാ നമുക്ക് കാണാൻ സാധിക്കുക. പല ആയത്തുകളിലും പല ഭാഗങ്ങളിലും ഇതിന് സമാനമായ ആയത്തുകൾ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് യൂനുസിലെ 28-ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നു, വയൗമ നഹ്ഷുറുഹും ജമീഅ, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ثم نقول للذين اشركوا مكانكم انتم وشركاؤكم فزيّلنا بينهم ثم نقول للذين اشركوا പിന്നീട് ശിർക്കിന്റെ ആളുകളോട് നാം പറയും, മകാനക്കും അന്തും വശുറകാഉകും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും
നിങ്ങളുടെ സ്ഥാനത്തേക്ക് മാറി നിൽക്കുക. ഫസയ്യൽനാ ബൈനഹും, അവർക്കിടയിൽ നാം രണ്ടു കൂട്ടരെയും വേർതിരിച്ചു നിർത്തും. അഥവാ ശിർക്കും ശിർക്കിൻ്റെ ആളുകളും അവർ പങ്കുചേർത്തിരുന്ന ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തുമെന്നാണ്. ശിർക്കിനെയും ശിർക്കിൻ്റെ ആളുകളെയും അള്ളാഹു മാറ്റി നിർത്തും. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. സൂറത്ത് റൂമിലെ 14-ാമത്തെ ആയത്തിൽ വയൗമ തഖൂമുസ്സാഅ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ, യൗമ ഇദിയ തഫറഖൂൻ, അന്നേ ദിവസം അവരെ വേർതിരിച്ച് നിർത്തുന്നതാണ്. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ആളുകളെ, ശിർക്കിൻ്റെയും തൗഹീദിൻ്റെയും ആളുകളെ, ഇസ്ലാമിൻ്റെയും കുഫ്രിൻ്റെയും ആളുകളെ രണ്ടു മാർഗങ്ങളിലേക്ക്, രണ്ടു ഭാഗങ്ങളിലേക്ക് വേർതിരിച്ചു നിർത്തും. അതാണല്ലോ പരലോകമെന്ന് പറയുന്നത്. അതേ അധ്യായത്തിൽ സൂറത്ത് റൂമിലെ 43-ാമത്തെ ആയത്തും നമുക്കങ്ങനെ വായിക്കാൻ സാധിക്കും. ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം, നിന്റെ മുഖത്തെ നേരായ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തുക. എപ്പോൾ? മിൻ ഖബ്ലി അൻ യഅതിയ യൗമൻ യൗമുൻ ലാ മറദ്ദ ലഹു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും തടയാൻ കഴിയാത്ത ഒരു ദിവസം നിനക്ക് വന്നെത്തുന്നതിന് മുമ്പ്, പരലോകം വരുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ച് മതമനുസരിച്ച് ജീവിക്കുക. യൗമ ഇദിയസ്വദ്ദഊൻ, യൗമ ഇദിയസ്വദ്ദഊൻ, അന്നേ ദിവസം ആളുകളെ അള്ളാഹു വേർതിരിച്ചു നിർത്തും. വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും വമാ കാനു യഅബുദൂൻ മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം. സൂറത്ത് സ്വാഫാത്തിലെ 22-23 ആയത്തുകൾ. വഹ്ശുറുൽ ലദീന ളലമു വഅസ്വാജഹും, അക്രമം പ്രവർത്തിച്ചവരും അവരുടെ ഇണകളും. വമാ കാനു യഅബുദൂൻ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചിരുന്ന വസ്തുക്കളും. അവയെ എല്ലാറ്റിനെയും ഒരുമിച്ച് നിർത്തു. മിന്ദൂനില്ല, അള്ളാഹുവിനെ കൂടാതെ ആരാധിച്ചിരുന്നവയെയും. ഫഹുദൂഹും ഇലാ സിറാത്തിൽ ജഹീം, എന്നിട്ട് നരകത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകൂ, അവരെ നയിച്ചു കൊണ്ടുപോകൂ. അപ്പോൾ സ്വർഗത്തിൻ്റെ ആളുകളെയും നരകത്തിൻ്റെ ആളുകളെയും വേർതിരിച്ച് നിർത്തി സ്വർഗക്കാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവർ അവിടെ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. എന്നിട്ട് അള്ളാഹു പറയാണ്, നരകക്കാരായിട്ടുള്ള ആളുകളോട് പറയും, നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കൂ, അവരെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. അവരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് മാറ്റി നിർത്തും. ഇഅ്തസിലുൽ യൗമ മിനസ്വാലിഹീൻ, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. സുഹൃതവാന്മാരുടെ ഭാഗത്തു നിന്ന് ഇന്നേ ദിവസം നിങ്ങൾ വിട്ടുനിൽക്കൂ എന്നു പറയും. ഇൻഫരിദു അനിൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ എന്നവരോട് പറയും എന്നൊക്കെ പൂർവകാല മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ആയത്ത് നമുക്കൊരിക്കൽ കൂടി അതിൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്ന് പരിശോധിക്കാം. വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. ഒരു ബഹുവചന പ്രയോഗമാണ് വം താസു, നിങ്ങൾ മാറി നിൽക്കൂ. അൽ യൗം, ഇന്നേ ദിവസം. അയ്യുഹൽ മുജിരിമൂൻ, വാക്കുകൾ പുതിയ പദങ്ങൾ. വംതാസു എന്നത് മാത്രമായിരിക്കും ഒരു പക്ഷേ സാധാരണ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, കിയോച്ചലസുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വംതാസു എന്നൊരു പുതിയ വാക്കായിരിക്കും. നിങ്ങൾ വിട്ടുനിൽക്കൂ, മാറി നിൽക്കൂ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. മുജിരിം എന്ന് പറഞ്ഞാൽ കുറ്റവാളി, കുറ്റം ചെയ്തവൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് കുറ്റവാളികളെ, നിങ്ങൾ ഇന്നേ ദിവസം സ്വർഗത്തിൻ്റെ ആളുകളുടെ അടുത്തു നിന്നും മാറി നിൽക്കൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കൂ. അലം അഹദ് ഇലൈക്കും, അവിടെ പാരായണം ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ വിട്ടുപോകാൻ, ഹർഫുകൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കയ്യിൽ മൊബൈൽ ഫോണിൽ ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. അലം അഅഹദ് ഇലൈക്കും, അലം അഅഹദ് ഇലൈക്കും. ആദ്യം ഹംസയുണ്ട് ആ, പിന്നീട് ഐനുണ്ട് അ, പിന്നെ ഹ ആണ് ഹ. അഅഹദ് ഇലൈക്കും, തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് അത് പറഞ്ഞത്. അലം അഅഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നില്ലേ, നാം നിങ്ങളോട് കൽപ്പിച്ചിരുന്നില്ലേ. അഹദ് എന്ന് പറഞ്ഞാൽ കരാറാണ്. അള്ളാഹു പറയാണ്, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ,
അലം ഇല്ലേ, അലം ഇല്ലേ, ആ ഇഹജ് അനുശാസിച്ചിരുന്നില്ലേ ഇലൈക്കും നിങ്ങളോട്, ആരോട്? യാ ബനി ആദം, ആദം സന്തതികളെ, മനുഷ്യരെ, നാം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്താണ് പറഞ്ഞിരുന്നത്? എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞിരുന്നത്? അല്ലാ തഅബുദു ശൈത്വാൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. അബദ യഅബുദു ഇബാദ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം, ആരാധിക്കുക. ശൈത്വാൻ, പിശാജ്, ശൈത്വാനെ ആരാധിക്കരുത് എന്ന് ആദം സന്തതികളെ നിങ്ങളോട് നാം പറഞ്ഞിരുന്നില്ലേ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ. ഒന്നുകൂടെ പറയാം, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അലം അഹ്ഹദ്, നാം നിങ്ങളോട്, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ, കരാർ ചെയ്തിരുന്നില്ലേ, കൽപ്പിച്ചിരുന്നില്ലേ? ഇലൈക്കും നിങ്ങളോട്, യാ ബനി ആദം, ഏ ആദം സന്തതികളെ, അല്ലാ തഅബുദു, നിങ്ങൾ ആരാധിക്കരുതെന്ന്. അശ്ശൈത്വാൻ, പിശാചിനെ, ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അതുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൽകിപ്പോന്ന ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു താക്കീതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. രംഗം നമുക്കറിയാം, അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിനു ശേഷം അവിടെ ഇബിലീസിനോട്, അള്ളാഹുവിൻ്റെ ആ മലഉൽ അലയിലുണ്ടായിരുന്ന ഇബിലീസിനോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു, ആദമിന് അഭിവാദ്യമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക, ഖാല അന ഖൈറു മിൻഹു ഖലഖ്തനീ മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ തീ കൊണ്ടാണ് പടച്ചത്, അവനെയാകട്ടെ നീ മണ്ണുകൊണ്ടുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, ഞാൻ അവനേക്കാൾ ഉത്തമനാണ്, അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യുകയില്ല എന്നായിരുന്നു ഇബിലീസ് പറഞ്ഞ മറുപടി. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇബിലീസ് പറഞ്ഞ മറുപടി അതായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബിലീസിനോട് പറഞ്ഞ വാചകമെന്താ? ഖാല ഫഹ്ബിത്തു മിൻഹ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നീ പുറത്തു പോവുക. ഫമാ യകൂനു ലക അന്ത തകബ്ബറ ഫീഹ ഫഖ്റുജ് ഇന്നക മിനസ്വാഗിരീൻ, ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നീ പുറത്തു പോകണം, നീ നിന്ദ്യന്മാരിൽപ്പെട്ടവനാണ്. അപ്പോൾ പിശാജ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നൊരാവശ്യം, ഖാല അന്ദിർനി ഇലാ യൗമി യുബഅസൂൻ, ഇലാ യൗമി യുബഅസൂൻ, ആളുകളെ പുനരെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ, പരലോക നാൾ വരെ, ലോകാവസാനം വരെ അള്ളാഹുവെ എനിക്ക് നീ അവധി നൽകണം. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം, എന്തിനാണ് അവധി നൽകുന്നത്? ഖാല ഫബിമ അഗ്വൈതനി ലഅഖ്ഉദന്ന ലഹും, ഞാൻ അവരെ കാത്തിരിക്കും, സിറാതകൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين ثم لآتينهم പിന്നീട് നാം അവരുടെ അടുത്തേക്ക് വരും, മിമ്പൈനി ഐദീഹിം, അവരുടെ മുന്നിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലൂടെ, വഅൻ ഐമാനിഹിം വഅൻ ഷമാഇലിഹിം, അവരുടെ വലതുഭാഗത്തുകൂടെ, അവരുടെ ഇടതുഭാഗത്തുകൂടെയെല്ലാം നാം അവരെ സമീപിച്ചു കൊണ്ടിരിക്കും. വല തജിദു അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നിനക്ക് കാണാൻ സാധിക്കുകയില്ല. സുഹൃത്തുക്കളെ, ഒരല്പം ആ ഭാഗം സൂറത്തു അഹ്റാഫിൽ നിന്നുള്ള ആയത്തുകളാണ് വായിച്ചു കേൾപ്പിച്ചത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു രംഗമാണ് സൂറ അഹ്റാഫിലൂടെ, സൂറ അൽകഹഫിലൂടെ, സൂറ പിന്നെ അൽ ബഖറയിലൂടെ പല രംഗങ്ങളിലും അള്ളാഹു നമുക്കത് ആവർത്തിച്ച് വിശദീകരിച്ച് തന്നത്. കരാറെടുത്ത്, പ്രതിജ്ഞയെടുത്ത് റബ്ബിൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തമായ ഒരു ശത്രു നിങ്ങൾക്കുണ്ട്. അവനെ പിൻപറ്റി അവൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് ഒതുങ്ങിക്കൊടുത്ത് ജീവിക്കുന്നവരായി നിങ്ങൾ മാറരുത്. അതാണ് ഈ ആയത്തിൻ്റെയും താല്പര്യം. അലം അഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് അനുശാസിച്ചിരുന്നില്ലേ? അല്ലാ തഅബുദു ശൈത്വാൻ,
പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. പിശാചിനെ ആരാധിക്കുന്നവരുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പോലെ പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ആ ആരാധന ശിർക്കാണ്, അത് പാടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ആരാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രയോഗമാണ്, അഥവാ അള്ളാഹുവിനെ അനുസരിക്കാതെ, റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാതെ, പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾക്ക് കീഴൊതുങ്ങി അവൻ നയിക്കുന്ന മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് അങ്ങനെ ജീവിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തഹദ ഇലാഹഹു ഹവാഹു എന്ന് വിശുദ്ധ ഖുർആൻ വേറൊരു ഭാഗത്ത് വിശദീകരിക്കുന്നത് നമുക്കറിയാം. അതായത് തൻ്റെ ഇച്ഛയെ അവൻ ദൈവമാക്കി. ഒരാൾ തൻ്റെ തന്നിഷ്ടത്തെ ദൈവമാക്കി എന്ന് പറഞ്ഞാൽ, തൻ്റെ ഇച്ഛയെ പൂവിട്ട് പൂജിച്ച് നേർച്ച വഴിപാടുകൾ നൽകി പ്രാർത്ഥിച്ച് അതിനോട് ആരാധനകൾ ആ നിലയ്ക്ക് അർപ്പിച്ചു എന്നാണോ? അല്ല, തന്നിഷ്ടമനുസരിച്ച് ജീവിച്ചു, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിച്ചു. അതാണ് ഇച്ഛയെ ദൈവമാക്കി എന്നതുകൊണ്ട് ആ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. അതേ പ്രയോഗം തന്നെയാണിവിടെ. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതെന്ന് നിങ്ങൾക്ക് നാം കരാർ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പിശാചിൻ്റെ വഴി സ്വീകരിച്ച് ജീവിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങളോട് നാം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് നാം അനുശാസനം നൽകിയിരുന്നില്ലേ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം പറയുന്ന വാചകം എന്താണ് സുഹൃത്തുക്കളെ? ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. പിശാജ് ആണ് നമ്മുടെ ഏറ്റവും വ്യക്തമായ ശത്രു, ഏറ്റവും വലിയ ശത്രു, നമുക്ക് കാണാൻ കഴിയാത്ത ശത്രു. നേരത്തെ പറഞ്ഞല്ലോ, പിശാജ് അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞയെടുത്ത് പിരിഞ്ഞു പോകുന്നതാണ്. ആ ശത്രു നമ്മോടൊപ്പമുണ്ട്, എപ്പോഴുമുണ്ട്. ഓരോ മനുഷ്യൻ്റെ കൂടെയും ഓരോ കരീനിനെ അള്ളാഹു, പിശാചിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവൻ മനുഷ്യനോട് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പിശാജ് അവൻ നമ്മുടെ മുന്നിലൂടെ വരും. വമിൻ ഖൽഫിഹിം, പിന്നിലൂടെ വരും. വ അൻ അയ്മാനിഹിം വ അൻ ഷമാഇലിഹിം, അവൻ വലതുഭാഗത്തു കൂടെ വരും, അവൻ ഇടതുഭാഗത്തു കൂടെ വരും. ഏതു സമയവും എവിടെ നിന്നും നമ്മുടെ അടുത്തവൻ നമ്മെ സമീപിക്കും. എന്നിട്ട് തിന്മ പിന്നെ ബോധനം നൽകിക്കൊണ്ടേയിരിക്കും, തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നാം ചെയ്യുന്ന തിന്മകളെ നമുക്ക് നന്നായി തോന്നിപ്പിക്കും, അല്ലേ? അങ്ങനെയാണല്ലോ പലപ്പോഴും ചെയ്യുന്ന തിന്മകളെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ, എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പലിശ വാങ്ങുന്നത്, അല്ലേ? ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു തെറ്റു ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് അടുത്തില്ലാത്തത് കൊണ്ടല്ലേ, എൻ്റെ ഭാര്യ കൂടെ ഇല്ലാത്തത് കൊണ്ടല്ലേ, ഒരു വർഷം കൂടിയല്ലേ ഉള്ളൂ, എന്നേക്കാൾ മോശമായി ജീവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ഇതാരുടെ പണിയാണ്? മനുഷ്യൻ്റെ മനസ്സിന് അങ്ങനത്തെ ഒരു ബലഹീനതയുണ്ട്, ഒരു ദൗർബല്യമുണ്ട്, ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുക എന്ന ദൗർബല്യം. അതോടൊപ്പം പിശാജ് മനുഷ്യന് ചെയ്യുന്ന കർമ്മങ്ങളെ നന്നായി തോന്നിപ്പിക്കും. പൈശാചികതക്കനുസരിച്ച് താളം തുള്ളുന്നവൻ്റെ മനസ്സിൽ ആ തിന്മകളെ ആസ്വദിക്കാനുള്ള ഒരു മനസ്ഥിതി പിശാജുണ്ടാക്കും. ഇസ്സയ്യനലഹുമുശ്ശൈത്വാനുഅഅ്മാലഹും, പിശാജ് അവർക്കവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പിശാജെന്ന നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ ശത്രുവിനെ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പിശാജാണ്. വല തത്തബഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. സൂറ ഫാത്തിറിൽ, ഈ സൂറത്ത് യാസീനിൻ്റെ തൊട്ടു മുമ്പുള്ള അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് നമുക്കറിയാം. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ കരാർ സത്യമാകുന്നു. വല തഗുറന്നകുമുൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വല യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ മഹാവഞ്ചകൻ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അവൻ മനസ്സിലിങ്ങനെ പറഞ്ഞുതരും, ഇതൊക്കെ ചെയ്തോ, ഇതിനേക്കാൾ മോശമായത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്തോ, കുറച്ചു കാലമല്ലേ, ചെറിയൊരു ജീവിതമല്ലേ, ഒരാസ്വാദനവുമില്ലെങ്കിൽ, ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
പിന്നെയെന്തു ജീവിതം? പിശാചു മനസ്സിലേക്കിട്ടുതരുന്ന ന്യായീകരണങ്ങളും ചിന്തകളുമാണത്. അതിനുശേഷം അള്ളാഹു പറയുന്ന വാചകമെന്താ? ഇന്ന ശൈത്വാന ലക്കും അദുവ് ഫത്തഖിദൂഹു അദുവ. പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. മനുഷ്യരായ ശത്രുക്കളോട് മിത്രങ്ങളെപ്പോലെ പെരുമാറാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നന്മ ഇദ്ഫഅബില്ലതീഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ നേരിടണം. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ അങ്ങോട്ട് നന്മയോടുകൂടി പെരുമാറണം. എന്നാൽ എല്ലാ ശത്രുക്കളെയും മിത്രങ്ങളാക്കി മാറ്റാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പിശാചിനെക്കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ. പിശാജ് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം. അവിടെ ഒരു വിട്ടുവീഴ്ചയുടെ കാര്യമില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഇന്നമാ യദുഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഅീർ. പിശാജ് തൻ്റെ സംഘത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. ഇന്നമാ യദുഉ, തീർച്ചയായും പിശാജ് നിങ്ങളെ ക്ഷണിക്കുന്നത്, ഹിസ്ബഹു തൻ്റെ സംഘത്തെ ക്ഷണിക്കുന്നത്, ലിയക്കൂനു മിൻ അസ്ഹാബി സഅീർ, നരകത്തിൻ്റെ ആളുകളാവാനാണ്. പരലോകത്തെത്തിയാൽ നരകമായിരിക്കും ഉണ്ടാവുക, സ്വർഗം നഷ്ടപ്പെട്ടു പോകും, വിചാരണയിൽ പരാജയപ്പെടും, മീസാനിൽ എടുത്തു വെക്കാൻ നന്മകളുണ്ടാവുകയില്ല, സിറാത്ത് മുറിച്ചു കടക്കാൻ കഴിയാതെ നരകത്തിൻ്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ആപ്പതിച്ചു പോകുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരവസ്ഥയായിരിക്കും മനുഷ്യന് ലഭിക്കുക. അതിലേക്കാണ് പിശാച് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാര? അത് പിശാചാണ്. ശത്രുവായി നാം പരിഗണിക്കേണ്ടതാരെയാണ്? അത് പിശാചിനെയാണ്. ഏതു ഭാഗത്തു നിന്നും ഏതു സമയത്തും നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ കഴിയുന്ന, നമുക്ക് കാണാൻ സാധിക്കാത്ത ലായഫ്തിനന്നക്കുമുശൈത്വാൻ, മനുഷ്യരെ അള്ളാഹു ആവർത്തിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിശാജ് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണവൻ. ആദനബിയെ സ്വർഗത്തിൽ നിന്നും അലഹിസ്സലാം പുറത്താക്കിയവനാണ് പിശാജ്. ഹവ്വ ബീവിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയവനാണ് പിശാജ്. അവൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. മാതാപിതാക്കളുടെ, ആദനബിയുടെയും ഭാര്യയുടെയും, നമ്മുടെ പിതാവിൻ്റെ, നമ്മുടെ മാതാവിൻ്റെ വസ്ത്രമുരിഞ്ഞവനാണ് പിശാജ് അല്ലേ? സൂറ അഅ്റാഫിൽ അള്ളാഹു അത് വിശദീകരിക്കുന്നുണ്ട്. അവർ പിശാജ് പറഞ്ഞതനുസരിച്ച് ആ ഭക്ഷണം അവർ കഴിച്ചു. അപ്പോഴെന്താ സംഭവിച്ചത്? അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അവർക്കവരുടെ നഗ്നത വെളിപ്പെട്ടു. അതുവരെ അവർക്ക് നഗ്നത എന്താണെന്നറിയുമായിരുന്നില്ല. അപ്പോഴവരെന്താ ചെയ്തത്? സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ പറിച്ചെടുത്ത് നാണം മറക്കാൻ ശ്രമിച്ചു. അള്ളാഹു പറഞ്ഞത്, പിശാജ് നിങ്ങളുടെ വസ്ത്രം വഴിപ്പിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ പുറത്തേക്ക് പോവുക. സ്വർഗത്തിൽ നിന്ന് പിശാജ് പുറത്താക്കി. അതാണ് അള്ളാഹു പറഞ്ഞത്, ലായഫ്തിനന്നക്കുമുശ്ശൈത്വാൻ കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് മാതാപിതാക്കളെ പുറത്താക്കാൻ, ആദൻ നബിയെയും ഭാര്യയെയും പുറത്താക്കാൻ പിശാജ് ദുർബോധനം നടത്തി. അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, സ്വർഗം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കൂടെ ആ രണ്ട് ആയത്തുകളുടെ അർത്ഥം വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. വം താസു, നിങ്ങൾ മാറി നിൽക്കുവിൻ. അല്യവും, ഇന്ന്. അയ്യുഹൽ മുജിരിമൂൻ, ഏ കുറ്റവാളികളെ. അലം അഅഹദ് ഇലൈക്കും, നിങ്ങളോട് നാം അനുശാസിച്ചിരുന്നില്ലേ. യാ ബനി ആദം, ഏ ആദം സന്തതികളെ. അല്ലാ തഅബുദു ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്. ഇന്നഹു, തീർച്ചയായും അവൻ, ലക്കും നിങ്ങൾക്ക്, അദുവുൻ ശത്രുവാകുന്നു, മുബീൻ വ്യക്തമായ ശത്രുവാകുന്നു. അല്ലാഹു അവൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

നാം കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ ഏതാനും ആയത്തുകളെ അധികരിച്ച് നിഷാദ് സലഫി നടത്തിയ ഹൃദയവസന്തം പരിപാടിയാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: Email hello@peaceradio.com. Phone 902-0840-840.
2: ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഇകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുന്നതിന് ശ്രോതാക്കൾക്ക് അവസരം. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദമാണ്. പാരായണം നിർവഹിക്കുന്ന സൂറത്തുകൾ സൂറത്തു അൻഫാൽ 70 വചനം മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

له في قلوبكم خيرا يؤتكم خيرا مما أخذ منكم ويغفر لكم.

عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماء

والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولا

فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن

0: أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. ലോകപ്രസിദ്ധ ഖാരിഇകളുടെ വ്യത്യസ്തമായ ശബ്ദത്തിൽ ഇന്നത്തെ തൻസീൽ ഭാഗം സൂറത്തു അൻഫാലിന്റെ 70 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തു തൗബ മുഴുവനായും നാം കേട്ടത് പ്രസിദ്ധ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ ശബ്ദത്തിലാണ്.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് അതോർക്കുക, മധുരം ഖുർആൻ സൂറ അൽ അൻഫാൽ 45 മുതൽ 58 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മൻസൂർ അസ്സഹ്റാനി.

0: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 8, സൂറ 8 45 മുതൽ 58 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അസ്സഹറാനി.
1: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും അതിൻ്റെ ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖത്തമുൽ ഖുർആൻ.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ ആറാം അധ്യായം സൂറാൻ ആമിലെ 98 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് തൗഫീഖ് സയ്യിദ്.
1: പീസ് ഖുർആൻ റേഡിയോയിലെടുത്തതായി മനപ്പാഠം നമുക്കായി പാരായണം ചെയ്യുന്നത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

ولو جعلناه قرآنا أعجميا لقالوا لولا فصلت آياته أعجمي وعربي

0: ഹമീദ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനഃപാഠം. നമുക്കായി പാരായണം ചെയ്തത് ഖാരി അബ്ദുള്ള ബിൻ അലി ബസ്ഫർ.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിവുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അദ്-ദാരിയാത്തിന്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് അഹമ്മദ് അലി അൽ ഹുദൈഫി.
3: أعوذ بالله من الشيطان الرجيم.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുറാനിന്റെ സമയമാണ്. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 37-ാമത് വചനമാണ് നാം മനഃപ്പാഠമാക്കുന്നത്. നമുക്കൊപ്പം കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാം ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. ഇൻഷാ അള്ളാഹ് അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒരു തവണ പാരായണം ചെയ്യാം.

واشتك عليك زوجك واتق الله واتق الله واتق الله, واتق الله

الناس وتخشى الناس وتخشى الناس وتخشى الناس.

0: മനഃപ്പാഠമാക്കിയ ഭാഗം നന്നായി ആവർത്തിച്ച് പാരായണം ചെയ്ത് അടുത്ത ക്ലാസ് കേൾക്കുക. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസം ഇതേ ദിവസം ഇതേ സമയത്ത് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ വചനമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
3: إِنَّهُ يَعْلَمُ الْجَهْرَ مِنَ الْقَوْلِ وَيَعْلَمُ مَا تَكْتُمُونَ
2: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
4: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമമെടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു ഹൂദിൻ്റെ 69-ാമത്തെ വചനം മുതൽ സൂറത്തുൽ ഹൂദ് മുഴുവനായും പിന്നീട് സൂറത്തു യൂസുഫ് മുഴുവനായുമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. കാരി അഹമ്മദ് അൽ അജ്മി.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദിലെയും സൂറത്തു യൂസുഫിലെയും വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് ഖാരി അഹ്മദ് അൽ അജിമി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: ഹബീബ്.
1: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ അത്തഹ്സീൻ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്തുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് മഖ്റജിലും തജ്വീദ് നിയമങ്ങളിലും അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിലും ഹർക്കത്തുകൾ മാറുന്നതിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. സൂറത്തുൽ ഖലമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിലെ 1 മുതൽ 6 വരെ, അതിലെ ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇന്ന റബ്ബക ഹുവ അഅ്ലമു ബിമൻ ദല്ല അൻ സബീലി വഹുവ അഅ്ലമു ബിൽ മുഹ്തദീൻ. ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ അഅ്ലമു ബിമൻ ദല്ല അഅ്ലമു അഅ്ലമു ഐന് പകരം അഅ്ലമു എന്ന് പറയുമ്പോൾ ഹംസയാണ് വരിക. അതുപോലെ ബിമൻ ദല്ല എന്ന് പറയുമ്പോൾ ദ എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടതിന് പകരം ദല്ല എന്ന് പറയുമ്പോൾ അത് തീർത്തും തെറ്റാണ്. അപ്പോൾ ബിമം ദല്ല എന്ന് തന്നെ പറയാൻ ശ്രദ്ധിക്കുക. അൻ സബീലി ഇഖ്ഫാവും ബിഗുന്ന അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെയാണ് ബിമം ദല്ല അവിടെയും. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ മുഹ്തദീൻ ശ്രദ്ധിക്കണം. വഹു അഅ്ലമു ബിൽ മുഹ്തദീൻ ഓതിപ്പോകുമ്പോൾ മുഹ്തദീൻ എന്ന് പറയുമ്പോൾ ഹ ഇൻ്റെ ഉച്ചാരണം നമ്മളുടെ പാരായണത്തിൽ വരുന്നില്ല. അപ്പോൾ ബിൽ മുഹ്തദീൻ മുഹ്തദീൻ എന്ന് തന്നെ ഉച്ചരിക്കണം. തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്. ഇനി ഫലാ തുതിഉൽ മുകദ്ദിബീൻ മുകദ്ദിബീൻ എന്നുള്ള പദം എവിടെയുണ്ട്? അവിടെയൊക്കെ പലപ്പോഴും ഓതിപ്പോകുന്നത് മുകദ്ദിബീൻ. ഫലാ തുതിഉൽ മുകദ്ദിബീൻ ഈ രൂപത്തിലാണ്. അതുപോലെ തന്നെ തുതിഉ താഅാണ്, മറ്റത് ത്വാഅാണ്, രണ്ടും ശ്രദ്ധിക്കണം. فلا تطع تطع المكذبين فلا تطع المكذبين ഈ രൂപത്തിലാണ് വായിക്കേണ്ടത്. വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വദ്ദൂലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ ഹാന്റെ മഖ്റജ് അതാണ് നമ്മുടെ ഓത്തിൽ ഒരു ശരിയല്ലാത്ത രൂപത്തിൽ വരിക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അപ്പോൾ ഹ ശ്രദ്ധിക്കുക. തുദ്ഹിനു ഫയുദ്ഹിനൂൻ. ولا تطع كل حلاف مهين حاء حلاف حاء ولا تطيع كل حلاف مهين ഇരുപത്തിൽ ഓതുമ്പോൾ ഹ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാവുന്നു. ഹല്ലാഫിൻ എന്ന് പറയുമ്പോൾ ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹല്ലാഫിൻ മഹീൻ രൂപത്തിൽ വായിക്കണം. ഫമേൽ തൻവീനാണ്. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിലാണ്. തൻവീനിനെ പൂർണ്ണമായിട്ടും മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. വല തുതിഉ കുല്ല ഹല്ലാഫിൻ മഹീൻ. 11-ാമത്തെ ആയത്തിൽ ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീൻ. ഹമ്മാസിൻ മീമിന് ശബ്ദ് വന്നാൽ മണിക്കണം. സായ്മൽ തൻവീന് ശേഷം മീമ്, അപ്പോൾ ഇത് ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മശ മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ മദ് വാജിബാണ്. നിർബന്ധമായിട്ടും 4-ാം 5-ാം ഹർക്കത്തിന് തുല്യമായിട്ട് അതിനെ നീട്ടണം. അതിനുശേഷം തൻവീന് ശേഷം ബ. അങ്ങനെയാവുമ്പോൾ തൻവീനെ മാറ്റി മീമാക്കുന്നു. ഇഖ്ലാബ് എന്ന് പറയും. നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു തജ്വീദ് നിയമമാണത് ഇഖ്ലാബ്. തൻവീനെ മീമാക്കുക എന്നർത്ഥം. തൻവീന് പകരം മീമാക്കുന്നു. അവിടെ പാരായണത്തിൽ ഹമ്മാസിൻ എന്നതിലെ ഹ ഇൻ്റെ ഉച്ചാരണം ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മഹ്റജിൽ നിന്നും ഉച്ചരിക്കണം. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ ഓതിപ്പോകുമ്പോൾ വലാ തുതിഖുല്ലാഫിമീൻ ഹമ്മാസിൻ മശ്ശാഇംബിനമീൻ ഹമ്മാസിൻ ഹമ്മാസിൻ മശ്ശാഇംബിനമീൻ ഈ രൂപത്തിൽ ഓതിപ്പോകുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അക്ഷരങ്ങളുടെ മഹ്റജിലേക്ക് ആ ശബ്ദം എത്തുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: ഹമ്മാസിൻ മശ്ശാഇംബിനമീൻ.
0: 12-ാമത്തെ ആയത്തിൽ മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം. മന്നാഇൻ ലിൽ തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന. മന്നാഇൻ ലി, അപ്പോൾ തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം മണിക്കാതെ. അപ്പോൾ വായിക്കേണ്ടത് മന്നാഇൽ ലിൽ ഇല്ലിൽ ഖൈരി. ഐൻ എന്ന് നൂനിൻ്റെ ശബ്ദം കേൾക്കരുത്. മന്നാഇൽ ലിൽ ഖൈരി. ഇനി മുഅ്തദിൻ അസീം. മുഅ്തദിൻ ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം മുഅ്തദിൻ ദാലിൽമേ തൻവീനാണ്. ശേഷം അസീം എന്നതിലെ ഹംസ. തൻവീനു ശേഷം ഹംസ വന്നാൽ ഇൽഹാറാണ് ചെയ്യേണ്ടത്. അവൻ മണിക്കാൻ പാടില്ല. പക്ഷേ നമ്മളൊക്കെ ഓതിപ്പോകുമ്പോൾ മുഅ്തദിൻ നസീം എന്നായിരിക്കും. അധികം ആളുകളും ഓത് ശ്രദ്ധിച്ചു നോക്കുന്നു. മുഅ്തദിൻ നസീം എന്നായിരിക്കും വായിക്കുക. അത് അറിയുന്ന ആളുകളിൽ പോലും അങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മുഅ്തദിൻ അസീം, മുഅ്തദിൻ അസീം എന്നല്ല മുഅ്തദിൻ അസീം, അങ്ങനെ വായിക്കണം. അതുപോലെ തന്നെ അസീം എന്നതിലെ സഇൻ്റെ ഉച്ചാരണം അസീം അല്ല അസീം, അസീം എന്ന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, ഉതുല്ലിൻ ഐൻ ലാമുമെ തൻവീൻ ശേഷം ബാ, നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബാണ്, തൻവീനെ മീമാക്കി മാറ്റണം. ഉതുല്ലി

0: ഹക്കീം.
1: പതിനാലാമത്തെ ആയത്തിൽ അൻ കാന ദ മാലി വബനീൻ. അൻ കാന ഇഖ്ഫാഉൻ ബിഗുന്ന ദ മാലി വ തൻവീനു ശേഷം വ വന്നാൽ ഇത് ഗം നാഖിസ്, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗം ചെയ്യുന്നു, കൂട്ടിലയിപ്പിക്കുന്നു. അവിടെ ഷദ് ഉണ്ടാവാത്ത രൂപത്തിലാണ് ഓതേണ്ടത്. മാലി വബനീൻ, മാലി വബനീൻ ഈ രൂപത്തിലല്ല. മാലി വബനീൻ ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ഖലമിലെ 7 മുതൽ 14 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. അത്തഹ്സീൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാന്യ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ ഖലമിലെ ജനങ്ങൾ. ശ്രോതാക്കൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തുർ റഅദിലെ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി അബ്ദുർ റഷീദ് സോഫി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
1: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറ യാസീനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, സ്വർഗനരകങ്ങളിലെ ആളുകളെ സംബന്ധിച്ച് ഒക്കെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഒരു 10 ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോക വിചാരണയെക്കുറിച്ചും അവിടെ അള്ളാഹു അവിശ്വാസികളോട് പറയുന്ന ചില വാചകങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 65 ആയത്തിലുള്ളത്. ഖുർആൻ കയ്യിലെടുത്തവർ തങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവർ, ഒന്ന് അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക, ഒരു തവണ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പറയണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 മദ്ദുകളാണ് ഇതിൽ കാര്യമായി എടുത്തു പറയേണ്ടത്. അല അഫ്വാഹിഹിം എന്ന് പറയുന്നിടത്ത് അല കഴിഞ്ഞ് മദ്ദുണ്ട്. വതുകല്ലിമുന ഐദീഹിം എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അല എന്നതിലെ മദ്ദ് അസ്ലി, സാധാരണ നമ്മൾ ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അലിഫിന് ശേഷം അഫ്വാഹിഹിം എന്നതിലെ അ ഹംസ് വന്നു, അതുകൊണ്ടാണ് അവിടെ മദ് വന്നത്. അതേ രൂപം തന്നെയാണ് രണ്ടാമത്തേതിലും. തുകല്ലിമുന എന്നതിലെ നാക്ക് ശേഷം വരുന്ന ദീർഘത്തിൻ്റെ മദ് അസ്ലിയുടെ അലിഫിനു ശേഷം ഐദീഹിം എന്നതിലെ ഹംസ വന്നു. ഇവിടെ 2 ഭാഗത്തും ആ 2 വാക്കുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല എന്നതൊരു വാക്കാണ്, അഫ്വാഹിഹിം എന്നത് മറ്റൊരു വാക്കാണ്, തുകല്ലിമുന എന്നതൊരു വാക്കാണ്, ഐദീഹിം എന്നത് മറ്റൊരു വാക്കാണ്. അഥവാ നീട്ടേണ്ടുന്ന അലിഫ് ആദ്യത്തെ വാക്കിലും മദ്ദു വരാൻ കാരണമായിട്ടുള്ള ഹംസ രണ്ടാമത്തെ വാക്കിലുമാണ് 2 ഭാഗത്തും വരുന്നത്. ഇത്തരം മദ്ദുകളെ മദ്ദു മുൻഫസിൽ എന്നാണ് പറയുക. അതിൻ്റെ സാങ്കേതിക പേരുകൾക്കപ്പുറം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടി ഓതുക, വേണമെങ്കിൽ നമുക്ക് സാധാരണ പാരായണം ചെയ്യുന്നത് പോലെ മദ്ദ് അസ്ലിയായി നീട്ടാതെയും പാരായണം ചെയ്യാം. മദ്ദ് മുൻഫസിലിനെ മദ്ദുൽ ജായിസ് എന്നും പറയാറുണ്ട്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാഗത്ത് മദ്ദിൻ്റെ അടിസ്ഥാനത്തിൽ നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രൂപം തന്നെയാണ് രണ്ടാമത്തെ ഭാഗത്തും സ്വീകരിക്കേണ്ടത്. രണ്ട് ഭാഗങ്ങളിലും വ്യത്യസ്ത ഖിറാഅത്തുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അവിടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത്. കൂടുതൽ അത്തരം സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അർത്ഥം ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന സാധാരണ ഉപയോഗിക്കാറുള്ള വാക്കുകൾ തന്നെയാണ് ഈ ആയത്തിൽ കൂടുതലായിട്ടുമുള്ളത്. അൽ യൗം എന്ന വാക്ക് അറിയാം. യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. അൽ യൗം, ഇന്ന്, ഈ ദിവസം. കഴിഞ്ഞ 64-ാമത്തെ ആയത്തിൽ ഇസ്ലൗഹൽ യൗമ എന്ന് പറഞ്ഞിടത്ത വാക്ക് സംസാരിച്ചത് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടാകും. നഖ്തിമു, നാം സീലു വെക്കുന്നു, നാം സീലു വെക്കുന്നു. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക്, അവരുടെ വായകൾക്ക് നാം സീലു വെക്കുന്നു. വത്തുക്കല്ലിമുന, കല്ലമ യുക്കല്ലിമു, സംസാരിക്കുക. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. വത്തുക്കല്ലിമുന, നമ്മോട് സംസാരിക്കും. അള്ളാഹു പറയാണ് എന്നോട് സംസാരിക്കും. ഐദീഹിം, ഐദിൻ എന്ന് പറഞ്ഞാൽ യദുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വത്തഷ്ഹദു, സാക്ഷ്യം വഹിക്കും, സാക്ഷികളാകും. അർജുലുഹും, രിജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അർജുൽ, കാലുകൾ. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. എന്തിനാണ് സാക്ഷിയാകുന്നത്? എന്തിനെക്കുറിച്ചാണ് കൈകൾ സംസാരിക്കുന്നത്? ഏതു കാര്യത്തിനാണ് കാലുകൾ സാക്ഷികളാകുന്നത്? ബിമാ കാനു, അവർ ആയിരുന്നതിന്. യക്സിബൂൻ, സമ്പാദിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണോ ഐഹിക ജീവിതത്തിൽ അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവരുടെ ദുന്യാവിൽ അവർ നിർവഹിച്ചിരുന്നത്, അതിനെക്കുറിച്ച് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഇപ്പോൾ നാം അവരുടെ വായികൾക്ക് സീൽ വെക്കുകയാണ്, മുദ്ര വെക്കുകയാണ്, അത് അടച്ചു പൂട്ടുകയാണ്. ഇനി കൈകളാണ് സംസാരിക്കുക, ഇനി കാലുകളാണ് സാക്ഷി നിൽക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ആരോടാണ് ഈ വാചകങ്ങൾ അള്ളാഹു പറയുന്നത്? അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലുണ്ട്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നരകത്തെ മറന്നു ജീവിച്ചവർ. ഹാദിഹി ജഹന്നമുല്ലത്തീ കുൻതും തുഅദൂൻ, പരലോകത്തെ മറന്നു ജീവിച്ചവർ, ഇതാ നിങ്ങൾക്കു കരാർ ചെയ്യപ്പെട്ട നരകം. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങളതിൽ കത്തിയെരിയുക. അള്ളാഹു പറയാണ്, ഇന്ന് നിങ്ങളുടെ വായികൾക്ക് നാം സീലു വെക്കും, എന്നിട്ട് നിങ്ങളുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. പരലോകത്ത് നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുറ്റവാളിക്ക് അയാളുടെ കുറ്റകൃത്യം ബോധ്യപ്പെടുത്തി അതിന് സാക്ഷികളെ കൊണ്ടുവന്ന് ആ നിലക്കുള്ള ഒരു വിചാരണയായിരിക്കും നിർവഹിക്കുക എന്ന് ഈ ആയത്തുകളും സമാനമായ മറ്റു പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടും, സാക്ഷികൾ വേണം. മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ നിഷേധിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന സാക്ഷികളെ കൊണ്ടുവരും എന്നാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഏതുവരെ പ്രവാചകൻ്റെ അണപ്പല്ല് കാണുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. കുന്നാ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫള്ളാഹിക ഹത്ത ബദത് നവാജിദുഹു സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതദ്റൂന മിമ്മ അൽഹക്. ചിരിച്ചിട്ട് നബി സ്വഹാബിമാരോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽന, അനസ് റളിയല്ലാഹു പറയണ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിം മുജാദലത്തിൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്ന തർക്കത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഞാൻ ചിരിച്ചത്. യൗമൽ ഖിയാമ എന്ന് പരലോകത്ത് ഖിയാമത്തു നാളിൽ യഖൂലു അയാൾ അള്ളാഹുവോട് പറയും. എന്താണ് പറയുന്നത്? പടച്ചവനെ, എനിക്ക് എൻ്റെ അക്രമത്തിന് നീ പ്രതിഫലം നൽകും അല്ലേ? ഫയഖൂലു ബല, അതെ. അപ്പം അദ്ദേഹം പറയാണ് ഫയഖൂലു ലാ ഉജീസു അലയ്യ ഇല്ലാ ഷാഹിദം മിൻ നഫ്സി, എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെയല്ലാതെ ഞാൻ ഇന്ന് അനുവദിക്കുകയില്ല, അംഗീകരിച്ചു തരികയില്ല. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, എൻ്റെ അക്രമങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ അതിന് ഞാൻ ചെയ്ത കുറ്റം തെളിയിക്കാനുള്ള സാക്ഷി എൻ്റെ ഭാഗത്തു നിന്നാകണം. ഫയഖൂൽ, അള്ളാഹു പറയും, കഫ ബിനഫ്സിക്കൽ യൗമ അലൈക ഹസീബ വബിൽ കിറാമിൽ കാതിബീന ഷുഹൂദ, നിനക്ക് നീ തന്നെ വിചാരണക്കാരനായി മതി, എൻ്റെ മാന്യന്മാരായ എഴുത്തുകാർ സാക്ഷികളായിട്ടും മതി. ഫയുഖ്തമു അലാ ഫീഹി, എന്നിട്ട് അയാളുടെ വായിക്കല്ലാഹു സീലുവെക്കും, അയാളുടെ വായക്കല്ലാഹു സീലുവെക്കും. വയുഖാലു ലി അർക്കാനിഹി, അയാളുടെ അവയവങ്ങളോട് പറയപ്പെടും. ഇൻ തഖീബി അമലിഹി, അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അപ്പോൾ അയാളുടെ അവയവങ്ങൾ സംസാരിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആ കുതന്ത്രം പാഴായിപ്പോവുകയും അള്ളാഹു അവൻ്റെ അവയവങ്ങൾ കൊണ്ട് തന്നെ അവൻക്കെതിരെ സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അയാളുടെ കർമ്മരേഖ ഒരാൾക്ക് കൊടുക്കും, ആ കർമ്മരേഖ അയാൾ വായിക്കും. വായിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വാദമെന്താണ്? അള്ളാഹുവേ, നീ നീതിമാനാണ്, എന്നാൽ കത്തബ ഹാദൽ മലക്കു അലയ്യ മാലം അഅമൽ, ഈ മലക്കുകൾ ഞാൻ പ്രവർത്തിക്കാത്തതാണ് എൻ്റെ മേൽ എഴുതി വച്ചിട്ടുള്ളത്. ഫയഖൂലു ലഹുൽ മലക്ക്, മലക്ക് അയാളോട് ചോദിക്കും, അമാ അമിൽത കദാഫി യൗമി കദാഫി മകാനി കദാ, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇന്ന ദിവസമാണത് ചെയ്തത്, നീ ഇന്ന സ്ഥലത്ത് വെച്ചാണത് ചെയ്തത്. ഫയഖൂലു ലാ, അയാൾ കളവ് പറയും, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഫഇദ ഫഅല ദാലിക ഖുതിമ അലാ ഫീഹി, അയാളത് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അയാളുടെ വായിന് സീല് വെക്കും, അയാളുടെ വായ അടച്ചുപൂട്ടും. എന്നിട്ട് അയാളുടെ അവയവങ്ങളോട് പറയും, നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങും എന്താണ് സംഭവിച്ചത് എന്ന്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ തിന്മകളെയും കുഫ്രിനെയും കുറ്റകൃത്യങ്ങളെയും മറച്ചുവെച്ച് നിഷേധിച്ച് മലക്കുകളെ കള്ളന്മാരാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗത്തുനിന്നു തന്നെ സാക്ഷികളെ കൊണ്ടുവന്ന് അവരുടെ വിചാരണ പൂർത്തിയാക്കുമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പല വിധത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവരും. ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ സാക്ഷികളായി പരലോകത്ത് ഓരോ മനുഷ്യൻ്റെയും കൂടെയുണ്ടാകും. വജാഅത് കുല്ലു നഫ്സിം മഅഹാ സായിഖും വശഹീദ്, ഓരോ ആളുകളെയും കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൂടെ ഒരു സാക്ഷിയുണ്ടാകും എന്ന് സൂറ ഖാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മണ്ണ്, മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി, അത് സാക്ഷിയായിരിക്കും പരലോകത്ത് എന്ന് വിശദീകരിക്കുന്ന ആയത്ത് സൂറത്തു സൽസലയിൽ നമുക്ക് കാണാം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മാ അഖ്ബാറുഹ, എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും, ഓരോ മനുഷ്യനും ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് വിചാരണാ സമയത്ത് അടിമക്കെതിരെ ഭൂമി സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതി സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല നിലക്കുമുള്ള സാക്ഷികളെയാണ് കൊണ്ടുവരിക. സൂറത്തു ഫുസ്സിലത്തിൽ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത് ഹത്ത ഇദാ മജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും. അവരെ അവിടെ വന്നാൽ, ഹത്ത ഇദാ മജാഊഹ, അവരവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുക? ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും. സംഉഹും, അവരുടെ കേൾവി. വഅബ്സ്വാറുഹും, അവരുടെ കാഴ്ചകൾ. വജുലൂദുഹും, അവരുടെ തൊലികൾ, കണ്ണും കാതും തൊലിയും എല്ലാം എല്ലാം തൻ്റെ യജമാനനെതിരെ, അല്ലെങ്കിൽ തൻ്റെ ഉടമയ്ക്കെതിരെ, ആ തൊലിയുടെ ഉടമയ്ക്കെതിരെ, കാതിൻ്റെ ഉടമയ്ക്കെതിരെ, കണ്ണിൻ്റെ ഉടമയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്നതായി സൂറ ഫുസ്സിലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലു ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന, തങ്ങളുടെ തൊലികളോട്, ചർമ്മങ്ങളോട് അവർ ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു കൈ മാത്രമല്ല, ഒരു കാലു മാത്രമല്ല തൻ്റെ ഒരു അടിമയ്ക്കെതിരെ സാക്ഷികളായി അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് കൊണ്ടുവരുന്നത്, മറിച്ച് കണ്ണ് സാക്ഷിയായി വരും, ചെവി സാക്ഷിയായി വരും, തൊലി സാക്ഷിയായി വരും എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ, സുദീർഘമായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയെ കൊണ്ടുവന്ന് ആ അടിമയോട് ചോദിക്കും, അലം മുസവ്വിജിക്, നിനക്ക് ഞാൻ വിവാഹ ഇണയെ തന്നില്ലേ? അലം മുസഖിർ ലക് അൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഒട്ടകത്തെയും കുതിരയെയും നാം കീഴ്പ്പെടുത്തി തന്നില്ലേ? ഈ ലോകത്ത് ചെയ്തു വന്ന കുറേ അനുഗ്രഹങ്ങൾ അടിമയോട് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. ബലായ ഖാല ബലായ റബ്ബ്, അയാൾ പറയും, എല്ലാം ശരിയാണ് അള്ളാഹുവേ, അതെ, അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഫലനന്ത അന്നക മുലാഖിയ, എന്നാൽ എന്നെ ഇന്നേ ദിവസം കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? പരലോകത്തെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നോ നിനക്കുണ്ടായിരുന്നത്? കാല, ആ അടിമ പറയും, ലാ, അല്ല, പരലോകം മറന്ന് ഞാൻ ജീവിച്ചു, കുറ്റവാളിയായി തിന്മയുടെ ആളായി ഞാൻ ജീവിച്ചു. കാല, അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? ഫല്യൗമ അൻസാക കമാനസീതനി, എന്നെ മറന്നതുപോലെ നിന്നെയും ഞാനിപ്പോൾ മറക്കുന്നു. എന്നിട്ട് അയാളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. രണ്ടാമത്തെ ആൾ വരും, അയാളോടും അള്ളാഹു അതേ ചോദ്യങ്ങൾ ആവർത്തിക്കും. അലം മുക്രിമുക്, അലം മുസവ്വിദ്ക്, അലം ഉസവ്വിജ്ക്, അലം മുസഖിർ ലക്കൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഇണയെ തന്നില്ലേ? നിനക്ക് കുതിരയെയും ഒട്ടകത്തെയും കീഴ്പ്പെടുത്തി തന്നില്ലേ? നിന്നെ നേതാവാക്കിയില്ലേ? നിന്നെ ആദരിച്ചില്ലേ? ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അയാളും പറയുന്ന മറുപടി, അതേ റബ്ബേ, എല്ലാം അങ്ങനെയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹു ചോദിക്കുന്നത്, ലനന്ത അന്നക മുലാഖിയ, ഫയഖൂലിയ ലാ യാ റബ്ബ്, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? ഇല്ല റബ്ബേ. ഫല്യൗമ അൻസാക കമാ നസീതനി, എന്നാൽ നീ എന്നെ മറന്ന് ദുനിയാവിൽ ജീവിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ മറക്കുന്നു. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആളോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം പറയുന്ന, മൂന്നാമത്തെ ആൾ പറയുന്ന മറുപടി ഹദീസിൽ കാണാം. അന അബുദുക ആമൻതു ബിക വബിനബിയ്യിക വബികിതാബിക വസല്ലൈതു വസുംതു വതസദ്ദഖ്തു വയുസ്നി ബിഖൈരി മസ്തതാ. അദ്ദേഹം പറയും, അള്ളാഹുവേ, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വബികിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വസല്ലൈതു വസുംതു വതസദ്ദഖ്തു, ഞാൻ നമസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, കഴിയുന്നത്ര നന്മകളെ. അയാളിങ്ങനെ എടുത്തു പറയും. അപ്പോൾ ഫയുഖാലു ലഹു, ആ അടിമയോട് അള്ളാഹു ചോദിക്കും, അലം നബഅസ് അലൈക ഷാഹിദന, ഞാൻ നിനക്കെതിരെ എൻ്റെ സാക്ഷിയെ കൊണ്ടുവരട്ടെ? ഫയതഫക്കറു ഫീ നഫ്സിഹി മനില്ലദി യഷ്ഹദു അലയ്യ, അയാളിങ്ങനെ ആലോചിക്കും, ആരെയായിരിക്കും എനിക്കെതിരെ അള്ളാഹു സാക്ഷിയെ കൊണ്ടുവരിക? ഫയുഖ്തമു അലാ ഫീഹി, അള്ളാഹു അയാളുടെ വായിന് സീൽ വെക്കും. വയുഖാലു ലിഫഖ്ദിഹി, എന്നിട്ട് അയാളുടെ കാലിൻ്റെ തുടയോട് അള്ളാഹു പറയും, ഇൻ തഖി, നീ സംസാരിക്ക്. ഖാല ഫതൻതിഖു ഫഖ്ദുഹു വലഹ്മുഹു വഇലാമുഹു, അയാളുടെ തുട അവനക്കെതിരെ സാക്ഷി പറയും, അവിടെ സംസാരിക്കും. വലഹ്മുഹു, അവൻ്റെ മാംസം അവനെതിരെ സംസാരിക്കും. വഇലാമുഹു, അവൻ്റെ എല്ലുകൾ അവനെതിരെ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ, സൂറത്തു യാസീനിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിൽ കൈകൾ സംസാരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാലുകൾ സാക്ഷി നിൽക്കുമെന്നാണ്. എന്നാൽ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ, കൈയും കാലും മാത്രമല്ല, മനുഷ്യൻ്റെ കണ്ണും കാതും തൊലിയും കാലിൻ്റെ തുടയും മനുഷ്യൻ്റെ മാംസവും അവൻ്റെ എല്ലുകളും, ഇത് എന്തിനു പുറമെയാണ്? മലക്ക് എതിരായി സാക്ഷിയുണ്ടാകും, പിശാചെതിരായി സാക്ഷിയുണ്ടാകും, പ്രവാചകന്മാരെ അള്ളാഹു സാക്ഷികളായി കൊണ്ടുവരുമെന്ന് സൂറത്തു നിസായിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചായത്ത് നമുക്കറിയാം. സൂറ മാഇദയിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അൻതഖുൽ തലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമേ ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് ഈസാ നബി അള്ളാഹു ചോദ്യം ചെയ്യും. പ്രവാചകന്മാരെ സാക്ഷികളായി കൊണ്ടുവരും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും, മാതാപിതാക്കൾ മക്കൾക്കെതിരെ സാക്ഷി പറയും, അയൽവാസികൾ അയൽവാസികൾക്കെതിരെ സാക്ഷി പറയും. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ കുറ്റമറ്റ ഒരു വിചാരണയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അവയവങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആദ്യം അള്ളാഹുവോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഇടതുകാലിലെ തുടയായിരിക്കും എന്നു പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടുള്ള നന്മ നിറഞ്ഞ ഒരു ജീവിതം മാത്രമാണ് പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന തിരിച്ചറിവാണ്. എൻ്റെ കയ്യിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? എൻ്റെ കാലിനെ മറച്ചു വെച്ചുകൊണ്ട് ഏതു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക? കണ്ണു ചെയ്ത തിന്മ കണ്ണേറ്റു പറയുന്ന നാളിൽ എങ്ങനെയാണ് ആ തിന്മയെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുക? കാത് ചെയ്ത തിന്മ കാത് ഏറ്റു പറയുന്ന വിചാരണയുടെ നാളിൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? എല്ലും മാംസവും മനുഷ്യൻ്റെ എല്ലും മാംസവും അള്ളാഹുവോട് വിചാരണയുടെ നാളിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആയത്ത് ഒരു തവണ കൂടി ശ്രദ്ധിക്കുക. അല്യവും, ഇന്ന്, ഇന്നേ ദിവസം. നഖ്തിമു അലാ ഫുവാഹിഹിം, അവരുടെ വായികൾക്ക് നാം സീൽ വെക്കുന്നു. വതുകല്ലിമുന ഐദീഹിം, അഥവാ വായ അടച്ചു വെക്കുന്നു, സംസാരിക്കാൻ പിന്നെ കഴിയുകയില്ല. വതുകല്ലിമുന, നമ്മോട് സംസാരിക്കുന്നത് ഐദീഹിം, അവരുടെ കൈകളാണ്. വതഷ്ഹദു, സാക്ഷി നിൽക്കുന്നത് അർജുലുഹും, അവരുടെ കാലുകളാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിനെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتكلمنا أيديهم وتشهد أرجلهم بما كانوا وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ اللَّهُ പരലോക വിജയം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: സൂറത്ത് യാസീൻ അടിസ്ഥാനമാക്കി ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിഷാദ് സലഫി.

ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
2: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق قدار تشيء
1: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്, അവതരണം അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആന്റെ പഠനവും പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കേണ്ട ഒരു പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ടെലിക്വിസ്. എല്ലാ കുട്ടികളെയും നമ്മൾ അമ്മ ജുസ് സൂറത്തുൻ നബ മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുകയും അത് കൃത്യമായ ചിട്ടയോടുകൂടിയിട്ടുള്ള ഒരു റിവിഷൻ നൽകുകയും ചെയ്താൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം നേടാൻ കഴിയും ഇൻഷാ അള്ളാ. എല്ലാ ഞായറാഴ്ചകളിലും 4 മുതൽ 6 വരെയുള്ള സമയത്ത് നടക്കുന്ന അതിൻ്റെ റെക്കോർഡിങ്ങിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇത് അറിയാത്തവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: അലൈക്കും സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: അഫ്നാൻ.
2: അസ്നാൻ. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
3: 1-ാം ക്ലാസ്സിൽ.
2: 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അസ്നാൻ എന്ന കുട്ടിയാണ് വിളിച്ചിട്ടുള്ളത്. മാഷാ അല്ലാ. എവിടെയാണ് വീട് അസ്നാന്?
3: മലപ്പുറം.
2: മലപ്പുറത്താണല്ലേ. ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അസ്നാൻ കുട്ടി? കൊറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടോ?
3: 2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
2: അപ്പൊ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഫോണ് കിട്ടിയോ?
3: വിന്നറായിട്ടുള്ളൂ.
2: സമ്മാനം കിട്ടിയിട്ടില്ലേ? എവിടെയാണ്, ഏത് സ്കൂളിലാ പഠിക്കുന്നത്? പീസിലോ? ഓക്കെ, പീസ് സ്കൂളിലാണല്ലേ. ശരി, അപ്പൊ അവിടെയൊക്കെ ഖുർആനൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവൂല്ലേ? ശരി. അപ്പൊ മാഷാ അല്ലാ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ വിളിക്കുക എന്ന് പറയുമ്പോ വളരെ സന്തോഷമുണ്ട്. മോന് നന്നായിട്ട് പാട്ടൊക്കെ പാടുവോ? ഒരു രണ്ടുപേര് പാട്ട് പാടിയോ നോക്ക്. പാട്ട് പാടാൻ നോക്ക്, ശ്രമിച്ചു നോക്കൂ. ഇൻഷാ അല്ലാ.

ഓക്കെ മാഷാല്ല, വെരി ഗുഡ്. അപ്പൊ നന്നായിട്ടുണ്ട് പാട്ടൊക്കെ. അപ്പൊ പാട്ടൊക്കെ എന്തിനാ പാടിപ്പിച്ചെന്നറിയോ? ചെലപ്പോ എന്തേലും പേടിയൊക്കെ ഉണ്ടെന്നും പേടിയൊന്നും മാറാനെ. പേടിയൊന്നുമില്ലല്ലോ അല്ലേ, ഉഷാറല്ലേ? അപ്പൊ എവിടുന്ന ചോദിക്കാന്നറിയോ അസ്നാന്? ചോദ്യങ്ങളുണ്ടാവുക. ആ അമ്മ ജുസ്ന്ന് മൂന്ന് ചോദ്യങ്ങളുണ്ടാവും. മൂന്ന് ചോദ്യത്തിനും മോനും മറുപടി പറയണം. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങാണ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന സൂറത്തിലെ ആയത്ത് ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ശേഷം അതിന്റെ തൊട്ടടുത്ത ആയത്ത് മോൻ ഓതണം. ഓക്കെ, എന്നാല് ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا الليل لباساً

0: حاسبوك حاسبوك.
1: من المعصرات ماء سجادا.
0: مدي مدي مدي ما شاء الله بارك الله فيك. നന്നായിട്ട് ഓതാൻ നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നിലക്ക് ഓതാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാഷാല്ലാ. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വജ വജഅൽനാന്ന് ഓതാതെ വജഅൽന, അവിടെ ജീമിന് സുക്കൂന് വരാതെ ശ്രദ്ധിക്കണം. ഓക്കെ മാഷാല്ലാ. അപ്പൊ ഇനി ഒന്നാമത്തെ ചോദ്യം. ഓക്കെ ഉത്തരം പറഞ്ഞു. അഹ്സൻത, ബാറക്കല്ലാഹു ഫീക്. ഇനി രണ്ട് ചോദ്യങ്ങളുണ്ട്. രണ്ട് ചോദ്യത്തിന് മോന് ഇനി മറുപടി പറയണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറയേണ്ടത്. ഓതട്ടെ. സൂറത്തു അബസ അല്ലേ? ഉറപ്പാണോ? ഓക്കെ. അപ്പൊ മോൻ രണ്ട് ചോദ്യത്തിനും മറുപടി പറഞ്ഞു. രണ്ട് ചോദ്യത്തിനും മോനുത്തരം പറഞ്ഞു. വെരി ഗുഡ്. പെട്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ. അതൊക്കെ അറിയ കാണാതെ പഠിച്ചിട്ടുണ്ട് തോന്നുന്നു. മാഷാല്ലാ. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. മൂന്നാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കാൻ പോകുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ. റിവേഴ്സ് റിവേഴ്സ്. ഇപ്പൊ ഞാൻ രണ്ടാമത്തെ ആയത്താണ് ഓതിയണമെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോൻ ഒന്നാമത്തെ ആയത്ത് ഓതണം. അങ്ങോട്ട് റിവേഴ്സ് ഓതണം. ഓക്കെ. എന്നാ ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം.

0: അതിന്റെ മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, അത് ശേഷമുള്ള ആയത്തല്ലേ, ശേഷമുള്ളതല്ല, അതിന്റെ മുൻപുള്ള ആയത്ത്. ഹലോ ഹലോ, അതിന്റെ മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഞാൻ ഓതിയ ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത്. വേഗം ഓതിക്കോളൂ. ഹലോ, ഹലോ ഹലോ, ബേജാറാവണ്ട ബേജാറാവണ്ട, സമാധാനത്തിൽ ഓതിയാ മതി കേട്ടോ. ആ ആയത്തിന്റെ മുൻപത്തെ ആയത്ത് മോന് ഓതിയ ആയത്ത് തെറ്റാണ് കേട്ടോ. പക്ഷെ ആ മുൻപ് വേറെ ആയത്താണ് അതിലുള്ളത്. സൂറത്ത് മാറിപ്പോയോ എന്നറിയില്ല. ഹലോ, അവിടെ ഒരു വേറെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. മോനെ ഒന്ന് ഒറ്റക്ക് നിൽക്കണം അവിടെ കേട്ടോ. ശബ്ദങ്ങള് കുറച്ച് കൂടുതൽ കേൾക്കുന്നുണ്ട്. ശ്രദ്ധ അങ്ങോട്ടും കൂടെ മാറിപ്പോകുന്നുണ്ട് മോനക്ക് ഓതാൻ കഴിയാത്തത്. സുമ്മയോ ആ ഓക്കെ. ഹലോ ഹലോ, മോൻ ഓതേണ്ട ആയത്ത് അതായിരുന്നു. സുമ്മയു ഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ, ആ ആയത്തായിരുന്നു മോൻ ഓതേണ്ടത്. ഹലോ ആ ഹലോ മോനെ, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി വേറെ ഒന്നുകൂടി ചോദിക്കാം കേട്ടോ. അത് കൺഫ്യൂഷൻ ആയിപ്പോയി അവൻ മോനക്ക്, ആ കൂടി കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഇനി ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്താണ് മോൻ ഓതേണ്ടത്. ഓക്കെ, കുറെ സമയം എടുക്കരുത്, ടൈം ഒരുപാട് നമുക്ക് പോയി. ഞാൻ വേഗം ഓതണേ. ഞാൻ അടുത്ത ആ ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപിലുള്ള ആയത്ത് ഓതണം. ഹലോ, ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഹലോ, ശേഷമുള്ള ആയത്തല്ല മുൻപുള്ള ആയത്താണ് ഓതേണ്ടത്. ഇൻഷാല്ലാ, എന്താ ചെയ്യാ, ഒന്നുകൂടി ആലോചിച്ചോതു, വേഗം ഓതു കേട്ടോ. ആയത്ത് മാറിപ്പോയല്ലോ മോനെ. ഞാൻ ഓതി ആയത്ത് ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ, അതിന്റെ മുൻപുള്ള ആയത്ത് മോൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത്. ഞാൻ നേരത്തെ കോൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഒരു അവസരം കൂടി തന്നതാണ്. ഐനൈ യഷ്റബു ബിഹാ ബിഹൽ മുഖർബൂൻ എന്നായിരുന്നു ശരിയായ ഉത്തരം. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യമോ നന്നായിട്ട് ഒന്നുകൂടി നന്നായി ഒരുങ്ങി മെമ്മറിയൊക്കെ ഒന്ന് ശരിയാക്കി റിവേഴ്സ് നമ്മൾ ഇങ്ങനെ ആയത്ത് ഓതാനും കൂടി പഠിച്ചു വരാം. ഓക്കെ, ഇൻഷാല്ലാ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്നാൻ എന്ന ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നമ്മളോട് സംവദിച്ചത്. മലപ്പുറത്ത് നിന്നുള്ള കുട്ടിയാണ്. രണ്ട് ചോദ്യങ്ങൾക്ക് അസ്നാൻ മറുപടി പറയുകയും മൂന്നാമത്തെ ചോദ്യത്തിന് എന്തോ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ ഒന്നുകൂടി നന്നായി പഠിച്ച് അടുത്ത പ്രാവശ്യം വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ അസ്നാൻ കഴിയട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. ഇനി അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹലോ, അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫാത്തിമ അഫ്ന.
0: ഫാത്തിമ അഫ്ന, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നു മോള്?
1: ആറാം ക്ലാസ്.
0: ആറാം ക്ലാസ്. എവിടുന്ന വിളിക്കുന്നത്?
1: എന്ത്?
0: എവിടെയാണ് വീട്? സ്ഥലം?
1: മലപ്പുറം.
0: മലപ്പുറം. ഓക്കെ. പിന്നെ ആദ്യമായിട്ടാണോ മോള് പീസ് റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് വിളിക്കുന്നത്?
1: അല്ല,
0: മുമ്പ് വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഹലോ, സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: സമ്മാനം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം വാങ്ങണം ഇൻഷാല്ലാ. പിന്നെ ഖുർആനൊക്കെ നമ്മള് മദ്രസയിലും സ്കൂളിലൊക്കെ പോയി പഠിക്കുന്നുണ്ടാവൂലേ? നമ്മള് അമ്മ ജുസ് എന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. അമ്മ ജുസ് കംപ്ലീറ്റ്, അതിന് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ മൂന്ന് ചോദ്യങ്ങളും മോള് ശരിക്കും ശ്രദ്ധിച്ച് തെറ്റാതെ മറുപടി പറയണം. അപ്പോ പീസ് റേഡി നൽകുന്ന ഒരു സമ്മാനം മോൾക്ക് ലഭിക്കും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഞാൻ ഓതുന്ന ആയത്തുകൾ ശ്രദ്ധിച്ചിട്ട് അതിന്റെ ബാക്കി ആയത്താണ് മോൾ ഓതേണ്ടത്. ഞാൻ നിർത്തിയെടുത്തതിന്റെ അടുത്ത ആയത്ത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن في ذلك لعبرة لمن يخشى. ഹലോ, إن في ذلك لعبرة لمن يخشى.
1: أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها.
0: حسبك حسبك. مدي مدي ما شاء الله. ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞു. അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്. അപ്പോ ഒന്നാമത്തെ ഉത്തരം മോള് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം മോള് ശ്രദ്ധിച്ച് ആ ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്തുകളാണ് എന്നാണ് മോള് പറയേണ്ടത്. ഓക്കെ,
1: ആ
0: ആയത്തുകൾ ശ്രദ്ധിക്കുക. ആയത്തുകൾ ഏത് സൂറത്തിലെ ആയത്താണെന്ന് പറഞ്ഞാൽ തന്നെയാണ് രണ്ടാമത്തെ ഉത്തരം രണ്ടാമത്തെ ഉത്തരമാവും അങ്ങനെ പറഞ്ഞാൽ തന്നെ. ഓക്കെ. علمت نفس ما أحضرت فلا أقسم بالخنس.
1: تكوير
0: سورة تكوير എന്ന് ആണ് മോള് ഉത്തരം പറയണം. അത് കറക്റ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട് പറയണം. ഓക്കെ, ഉറപ്പാണോ? ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഫോണിൽ ലൗഡ് സ്പീക്കർ ഇട്ടിട്ടുണ്ടോ? ഹലോ, ലൗഡ് സ്പീക്കറേ. ആ ലൗഡ് സ്പീക്കർ ഓഫ് ആക്ക് കേട്ടോ. ആ ആ അത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്? അലിമത് നഫ്സും മാ അഹ്ദറത് ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് الجوار الكنس. سورة التكوير. لا سورة التكوير. سورة التكوير ആണ് ല്ലേ? ആ ഓക്കേ, ആയിക്കോട്ടെ. മോള് അവിടുന്ന് കുറെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അവിടെ സൗണ്ട് ഇല്ലാത്തോടത്തേക്ക് മാറി നിൽക്കണം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ആയിട്ടല്ല ടെലികിസിൽ പങ്കെടുക്കുന്നത്, സിംഗിൾ ആയിട്ടാണ്. ഓക്കെ, ആ ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം ഓതിയ ആയത്തിന്റെ തൊട്ട് ബാക്കിലുള്ള ആയത്ത്, മുന്നിലല്ല ബാക്കിലുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഓക്കെ, ഹലോ കേൾക്കണ്ടോ? പറഞ്ഞത് കേൾക്കണ്ടോ? എന്താ ഞാൻ പറഞ്ഞ്? ആ ഞാൻ ഇനി ഒരായത്ത് ഓതും, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കിലുള്ള ആയത്ത്, മുൻപിലല്ല തൊട്ടടുത്തുള്ള ആയത്തല്ല, അതിന്റെ മുൻപിലുള്ള ബാക്കിലുള്ള ആയത്ത്. അതായത് ഇപ്പോ രണ്ടാമത്തെ ആയത്താണെങ്കിൽ മോള് ഓതേണ്ടത് ഒന്നാമത്തെ ആയത്താണ്. ഓക്കെ, അപ്പൊ നാലാമത്തെ ആയത്ത് ഓതിയാലും മൂന്നാമത്തെ ആയത്താണ് മോള് ഓതേണ്ടത്. അങ്ങനെ ശ്രദ്ധിക്കാം. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറോ. കേൾക്ക്, ഒന്നും കേൾക്കില്ല മോളെ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറോ. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല, വേഗം പറയാം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് എന്നൊക്കെ പറയുമ്പോ കുറച്ച് കൂടുതലായില്ലേ. ഹലോ, ഹലോ,
1: ഹലോ,
0: ഉറപ്പാണോ? ഓക്കെ. അപ്പോ മാഷാല്ല, മൂന്ന് ചോദ്യത്തിന് മോള് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, അഫ്ന ഫാത്തിമ അല്ലേ? ഫാത്തിമ അഫ്ന, ആ ഫാത്തിമ അഫ്ന മാഷാല്ല സമ്മാനത്തിന് അർഹയാണ്. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
1: വലൈക്കും അസ്സലാം.
0: ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫാത്തിമ അഫ്ന എന്ന കുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. മൂന്ന് ചോദ്യങ്ങൾക്കും ഫാത്തിമ മറുപടി പറയുകയും സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ വളരെ നല്ല നിലക്ക് നമ്മുടെ മക്കളെ ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിക്കുകയും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയും ചെയ്യുക എന്നുള്ളത് മാതാപിതാക്കളും രക്ഷിതാക്കളുമായ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇൻഷാല്ലാ കൂടുതൽ പങ്കെടുത്ത കുട്ടികൾക്കും കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനുമൊക്കെ നമ്മൾ ഒരു ശ്രദ്ധയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ ടെലികിസിൻ്റെ അതുപോലുള്ള പരിപാടികളുടെ നമ്പറുകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും എത്തിച്ചു കൊടുക്കുക. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഒരുപാട് കുട്ടികൾ ഇനിയും പങ്കെടുക്കേണ്ടതുണ്ട്. അവർക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനും ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കാനും കഴിയട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹായ

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിയുകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായം സൂറത്ത് ഹൂദ്, 96 മുതൽ 109 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മറോത്തി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഖിയാമയുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന 2 കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തു നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തു നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റ, വന്നാശിറാതി നശ്റ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: فَالْفَارِقَاتِ فَرْقًا
0: فَالْفَارِقَاتِ فَرْقًا فَرْقًا قَافِنْ بَغَرَمْ كَافَ آغُنَّدُ فَرْقًا ഇങ്ങനെ فَرْقًا ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്.
1: فَالْفَارِقَاتِ فَرْقًا
0: എന്ന് തന്നെ പറയുക.
1: فَالْمُلْقِيَاتِ ذِكْرًا,
0: ദിക്റ, ഇവിടെ കാഫിന് കൽക്കല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: فإذا النجوم طمست,
0: فإذا النجوم طمست, طو طمست അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وإذا السماء فرجت, وإذا السماء فرجت, وإذا الجبال نصفت, وإذا الرسل أقتت, وإذا الرسل أقتت.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ശബ്ദ് ഉണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ല്, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്റാകമ, അദ്റാ, അദ്റാ,
0: റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്,
1: അദ്റാക. വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലി.

0: ഇവിടെ നുത്ബിഉ എന്നാണ്, നുത്ബിഉ എന്ന് പറയരുത്, നുത്ബിഉ. ത എന്ന അക്ഷരത്തിന് തഇന് സുക്കൂൻ വരുമ്പോൾ അതിന് ഖൽഖല ചെയ്യാൻ പാടില്ല. നുത്ബിഉ. ثم نتبعهم الآخرين ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ
1: كذلك نفعل بالمجرمين كذلك نفعل بالمجرمين نفعل

മീൻ. നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ ലൊമു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് 500

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ. അന്നൂറിന്റെ മൊഡ്യൂൾ 16 30 ക്ലാസ്സാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. നോമ്പുകാരന് രാത്രി ഹലാലായത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് 187 വചനമാണ്. ഈ വചനം നോമ്പിൻ്റെ ഏതാനും വിഷയങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ വിധിയും നോമ്പിൽ ഇളവുകളും ഇങ്ങനെ തുടങ്ങിയുള്ള മസലകളൊക്കെ നമ്മൾ പഠിച്ചുപോയി. നോമ്പുകാലം ദുആയിൻ്റെ നാളുകളാണ്. നോമ്പുകാരൻ ദുആയിരക്കുന്നവനും ദുആക്ക് ഉത്തരം ലഭിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ ദുആയുമായി ബന്ധപ്പെട്ട വചനവും നമ്മൾ പഠിച്ചു. നോമ്പുമായുള്ള ഏതാനും അനുബന്ധ വിഷയങ്ങൾ അള്ളാഹു ഇവിടെ ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് പ്രസ്തുത വചനം ഈ ക്ലാസ് മുതൽ തുടർത്താം ഇതിനില്ല. ഇതാണ് നമ്മുടെ വചനം. ഉഹില്ല ലകും ലൈലത സ്വയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലകും വഅൻതും ലിബാസുൻ ലഹുൻ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും ഫതബ അലൈക്കും വഅഫ അൻകും فالآن باشروهن وابتغوا ما كتب الله لكم وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. ധാരാളം മസ്അലകൾ, ഹുക്കുമുകൾ, വിധികൾ, ഹിക്കമുകൾ, യുക്തികളും പൊരുളുകളും, അദബുകൾ തുടങ്ങി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു മഹൽ വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ തുടക്കത്തിൽ ഉഹില്ല ലകും ലൈലത സിയാമി അർറഫസു ഇലാ നിസാഇകും എന്നാണ് പറയുന്നത്. ഉഹില്ല ലകും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ലൈലത സിയാമി, നോമ്പിൻ്റെ രാവിൽ. അർറഫസു ഇലാ നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരിലേക്ക്. അർറഫസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉഹില്ല എന്നുള്ളത് അനുവദനീയമാക്കപ്പെട്ടു. അഹല്ല എന്നും ഉഹില്ല എന്നും ഖിറാഅത്തുണ്ട്. അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദിച്ചു, ഉഹില്ല അനുവദിക്കപ്പെട്ടു. അനുവദിച്ചത് ആര് എന്നത് പരാമർശിക്കപ്പെടാതെ തന്നെ അറിയപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അൽമുഹല്ലിൽ അനുവദിക്കുന്നവൻ. അല്ലാഹു അൽമുഹറീം ഹറാമാക്കുന്നവൻ എന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഉഹില്ല അനുവദിക്കപ്പെട്ടു. അഹല്ല എന്ന ഖിറാഅത്ത് പ്രകാരം കർത്താവ് പറയപ്പെട്ടില്ല, പറയാതെ തന്നെ അറിയപ്പെട്ടത് വിഷയമാണ് അത് എന്നതിനാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലഘട്ടക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ജാഹിലിയ കാലഘട്ടക്കാർ പലതും തിന്നും, പലതും അതിനോട് അറപ്പുള്ളവരായിട്ട് ഉപേക്ഷിക്കും. അങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബിനെ അവതരിപ്പിക്കുന്നത്. വ അഹല്ല ഹലാലഹു വ ഹറമ ഹറാമഹു, അള്ളാഹു തൻ്റെ ഹലാലിനെ ഹലാലാക്കി, അള്ളാഹു ഹറാമിനെ ഹറാമാക്കി. ഫമ അഹല്ല ഫഹുവ ഹലാലുൻ വ മാ ഹറമ ഫഹുവ ഹറാം, അള്ളാഹു ഹലാലാക്കിയതെന്തോ അത് ഹലാൽ, അള്ളാഹു ഹറാമാക്കിയതെന്തോ അത് ഹറാം. വ മാ സക്കതാൻഹു ഫഹുവ അഫൂൻ, അള്ളാഹു ഹലാലാക്കാതെ അല്ലെങ്കിൽ ഹറാമാക്കാതെ മൗനം ഭജിച്ചത് അത് അഫുവാണ്, അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ചയുള്ള വിഷയമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു അൽ അനാമിലെ ഖുല്ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ തുടങ്ങുന്ന ആയത്ത് ഓതി എന്നാണ ഈ സംഭവത്തിലുള്ളത്. ഏതായാലും ഞാനിത് പറഞ്ഞത് ഹലാലാക്കാനും ഹറാമാക്കാനുമുള്ള അധികാരം അത് അള്ളാഹുവിനുള്ളതാണ്. അവൻ ഹലാലാക്കിയത് ഹലാൽ, ഹറാമാക്കിയത് ഹറാം. അതുകൊണ്ട് തന്നെ ഉഹില്ല ഹലാലാക്കപ്പെട്ടു എന്നാണ് പ്രയോഗം വന്നത്. അള്ളാഹു ഹലാലാക്കി എന്ന് പ്രയോഗം വന്നില്ല. ഹലാലാക്കി എന്നുള്ള ഖിറാഅത്ത് പ്രകാരം തന്നെ അവിടെ അള്ളാ എന്നുള്ള ഫാഇൽ പറയപ്പെട്ടതുമില്ല. കാരണം അത് പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധമായ വിഷയമാണ്, അംഗീകൃതവുമാണ്. തൈബ്, ഉഹില്ലലക്കും നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉബീഹ ലക്കും എന്നർത്ഥത്തിൽ, ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ആരാണി നിങ്ങൾ? നമ്മൾ നോമ്പിൻ്റെ ആയത്തിൻ്റെ തുടക്കം മുതൽ കുതിബ അലൈക്കും അസ്സിയാം കമ കുതിബ അല്ലദീന മിൻ ഖബലികും ലഅല്ലകും, ഇങ്ങനെ ആയത്തുകളിലെല്ലാം അയ്യാമം മഅദൂദാത് ഫമൻ കാന മിൻകും ഇങ്ങനെ തുടങ്ങി ഈ അഭിസംബോധന അള്ളാഹു ആദ്യം വിളിച്ച യാ അയ്യുഹല്ലദീന മിൻ, വിശ്വാസികളെ എന്ന് വിളിച്ചില്ലേ, അവിടേക്കാണ് മടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്ത് സിയാമി, നോമ്പിൻ്റെ രാവിൽ, രാത്രിയിൽ, ഉദ്ദേശം റമദാൻ മാസത്തിലെ രാവുകൾ എന്നുള്ളതാണ്. എന്താണ് അനുവദിക്കപ്പെട്ടത്? അറഫസു ഇലാ നിസാഇക്കും, റഫസാണ് അനുവദിക്കപ്പെട്ടത്. മോശമായ വാക്കിനാണ് ഖൗലുൽ ഫുഹ്ഷ്, റഫസ് പ്രയോഗിക്കുക. ഇവിടെ ഉദ്ദേശം അൽജിമാഉ വദവാഇഹി എന്നാണ്. അതേപോലെ ദവാഇ അൽജിമാ, ജിമാ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം. ദവാഇ അൽജിമാ എന്ന് പറഞ്ഞെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് വശീകരിക്കുന്ന, ആകർഷ്ടമാക്കുന്ന ക്രീഡകൾ, ലീലകൾ, അതിനുള്ള സംസാരങ്ങളും ചുംബനങ്ങളും തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതാണ് അറഫസ്. ഹജ്ജിൻ്റെ വചനം നമുക്ക് ഇൻഷാല്ലാ വഴിയെ വരും. അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ യാതൊരുവിധ റഫസും അതേപോലെ ഫുസൂഖും ജിദാലും പാടില്ല എന്ന്. അവിടെ ഈ മോശകരമായ വാക്കുകൾ, അതാണ് ഉദ്ദേശം. ഇവിടെ പറഞ്ഞതുപോലെ ജിമാവും അതിലേക്ക് അടുപ്പിക്കുന്ന ശൃംഗാര വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണിത്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞാൽ അറക്കും വിധമുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവരാതെ ആലങ്കാരിക പ്രയോഗങ്ങൾ, അത്തക്കിനിയ എന്ന് പറയും, അതാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിവിടെ മാത്രമല്ല, എവിടൊക്കെ ലൈംഗിക ബന്ധങ്ങൾ, ശൃംഗാരം, ചേഷ്ടകൾ, ലൈംഗിക ചേഷ്ടകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്, അവിടൊക്കെയും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയം ഉണർത്തിയത് ഇമാം ബൈഹഖി അവിടുത്തെ സുനനിൽ, അതേപോലെ ഇബ്നുൽ മുൻദിർ, അബ്ദു ഇബ്നു ഹുമൈദ്, അതേപോലെ മറ്റു ഹദീസ് പണ്ഡിതന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ നോക്കി, അദ്ദുഹൂൽ, അത്തഗശി, അൽ ഇഫ്ദാ, അൽ മുബാശറ, അറഫസ്, അൽ ലംസ്, അൽ മസ്, അൽ മസീസ്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞതൊക്കെ? അൽജിമാ, സംയോഗത്തെ കുറിച്ചാണ്. പിന്നെ വറഫസ് ഫിസ്സിയാമി അൽജിമാഉ, നോമ്പിൽ റഫസ് ജിമാണ്, ഭാര്യവർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധം. വറഫസ് ഫിൽ ഹജ്ജ്, ഹജ്ജിൽ റഫസ് അലിഗ്ര, രതിക്രീടക്ക് വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കൽ, അതിന് പ്രലോഭിപ്പിക്കൽ. അപ്പോൾ അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സൂറത്തുൻ നിസായിൽ വഖദ് അഫ്ദാ ബഅദുക്കും ഇലാ ബഅദിൻ, ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം പറയാണ്, നിങ്ങളിൽ ചിലർ അവരിലേക്ക് ചെന്നു ചേർന്നിരിക്കെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് പറയുന്നത്. ഫലമ്മാ തഹശ്ശാഹ, സൂറത്ത് ആറാഫിൽ, അദ്ദേഹം ഭാര്യയെ പ്രാപിച്ചപ്പോൾ, ഔ ലാമസ്തു മുന്നിസ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ, അവിടെ ലാമസ ഉദ്ദേശം ഇതാണ് സംയോഗം, ഫൈലം തക്കൂനു ദഖൽതും ബിഹിന്ന ദുഹൂൽ, നിങ്ങൾ അവരുടെ അടുക്കൽ പ്രവേശിച്ചില്ല എങ്കിൽ, പ്രവേശനം, ഫഅ്തു ഹർസക്കും, നിങ്ങളുടെ ഹർസ് കൃഷി നിങ്ങൾ എത്തിക്കുക, ഉദ്ദേശം ഭാര്യ ഭർത്തൃ ബന്ധാണ്. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന, സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ സുഖം നേടിയാൽ. അതുപോലെ വല തഖ്റബൂഹുന്ന, നിങ്ങൾ അവരോട് അടുത്തു പോകരുത്. വബാഷിറൂഹുന്ന, നിങ്ങൾ മുബാശറ നടത്തുക. മുബാശറ എന്ന് പറഞ്ഞത് എന്താ, തൊലി തൊലിയോട് ചേരുന്നതിനാണ് പറയുക, അടുക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഉദ്ദേശം ലൈംഗികബന്ധത്തിലേർപ്പെടൽ. ഇതേപോലെ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, മസ് ഭാര്യമാരെ മസ്സറ സ്പർശിക്കുക എന്നാണ്. അതിനു മുമ്പ് എല്ലായിടത്തും ഉദ്ദേശം ജിമാ ആണ്. അപ്പോൾ അത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരരാജകം അല്ലെങ്കിൽ ഒരകൽച്ച തോന്നും ഇതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്തായാലും അതൊക്കെ ഈ കുനിയത്താണ്, തക്നിയ ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയിട്ടുള്ളത്. അതിൽ നമുക്കൊരു മര്യാദ അദബ് ദർശിക്കാനുമുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമ്മളും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൂക്ഷ്മത. ഏതായാലും ഇവിടെ വിഷയം, ഉഹില്ല ലകും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇകും. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന് അല്ലെങ്കിൽ റഫസ് നടത്തുന്നതിന് റഫസ ബി എന്നാ പറയാ, റഫസ ബിൽ മർഅത്തി, സ്ത്രീയോട് ബന്ധപ്പെടുക എന്നതിൽ. പക്ഷെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല റഫസ ഇല എന്ന് പ്രയോഗിച്ചതിൽ ഇഫ്ദായിൻ്റെ മാന എന്നാണ്. ഇഫ്ദ എന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീകളുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് ചേർന്ന് ബന്ധപ്പെടുന്ന വിഷയം, അഫ്ദ ഇല എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അറഫസു ഇല നിസാഇക്കും എന്നാൽ നിങ്ങളുടെ നിസ ഭാര്യമാർ അടിമകളായിട്ടുള്ള ഇണകൾ അവരിലേക്ക് ചെന്ന് അവരുമായി ശൃംഗരിക്കുന്നത്, ശയ്യയിൽ സഹനം നടത്തുന്നത്, ലൈംഗികമായി പ്രാപിക്കുന്നത്, നോമ്പിൻ്റെ രാവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ വചനം അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം സബബുൻ നുസൂൽ അറിയൽ അനിവാര്യമാണ്. അപ്പോഴാണ് ഇതിൻ്റെ തേട്ടവും ഇനി തുടർന്നുള്ള ഭാഗങ്ങളുടെ തേട്ടവും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്താണ് ഈ വചനം ഇറങ്ങാനുള്ള കാരണം? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നോമ്പിൻ്റെ വിധികളും നോമ്പിൽ പാലിക്കേണ്ട വിഷയങ്ങളും ക്രമേണയാണ് അവതീർണമായത്. നോമ്പ് നിത്യസ്വഭാവത്തിലല്ലെങ്കിലും അന്നത്തെ അറബികൾക്ക്, അന്നത്തെ ആളുകൾക്ക് പരിചയമുള്ള വിഷയമാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിൽ ഖുറൈശികൾ നോമ്പെടുത്തിയിരുന്നു. ആഷൂറ ദിവസം നോമ്പെടുത്തായിരുന്നു അവർ കഅബയുടെ കിസ്വ മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. മദീനയിൽ വന്നപ്പോൾ ജൂതർ നോമ്പ് നോൽക്കുന്നത് കണ്ട വിഷയം. അപ്പോൾ നിത്യസ്വഭാവത്തിലല്ലെങ്കിലും നോമ്പെടുക്കുന്നൊരു അവസ്ഥ അറബികൾക്കുണ്ട്. പക്ഷേ അത് ജൂത നസാറാക്കളെ അനുകരിച്ചായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അസ്തമയ സമയത്ത് നോമ്പ് തുറന്നാൽ പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് അത്താഴം കഴിക്കുക എന്നുള്ളത് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. അപ്പോൾ നോമ്പ് മുറിച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്താഴം പാടുള്ളതല്ല. പിറ്റേനാൾ അസ്തമയം വരേക്കും നോമ്പ് തുടർത്തുകയാണ് വേണ്ടത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന്, ബത്തിൻ്റെ ഷെഹ്വത്ത്, വയറിൻ്റെ വികാരം, അന്നപാനീയങ്ങൾ. പിന്നെ ഫർജിൻ്റെ ഷെഹ്വത്ത്, ഷെഹ്വത്തുൽ ഫർജ്, ലൈംഗിക സുഖം. ഇത് നോമ്പിനെ മുറിക്കുന്ന വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും നോമ്പിൻ്റെ രാവിൽ വിട്ടു നിന്നുകൊണ്ടായിരുന്നു അവർ നോമ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ചത് സഹാബികൾ ഈ നിലക്കായിരുന്നു. അവർ ശീലിച്ചതും വേദക്കാരിൽ നിന്ന് അവർ അറിഞ്ഞതും ആയ നിലക്ക്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അസ്ഹാബുൻ നബീ സല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ കാന അർറജുലു സായിമൻ ഫഹദറൽ ഇഫ്താറു ഫനാം ഹറുമ അലൈഹി ത്വാമു വശറാബു വന്നിസ. സഹാബികൾ, അതിലൊരാൾ നോമ്പുകാരനാണ് എങ്കിൽ ഇഫ്താർ ആയി, നോമ്പ് തുറ ആയി, ഫനാം അതിനെ തുടർന്ന് അയാൾ ഉറങ്ങിയാൽ ഹർമ അലൈഹി ത്വാമു വശറാബു വന്നിസ, ഭക്ഷണപാനീയങ്ങളും ഇണകളും അവർക്ക് പാടില്ലാത്തതായി. ലൈലത്തഹു വയൗമഹു മിനൽ ഗദ്, ആ രാത്രിയും പകലും പിറ്റേന്ന് പകലും, ഹത്ത തഗ്റുബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പം നോമ്പ് തുറന്ന് പിന്നെ ഉറങ്ങിയാൽ രാത്രിയും പിറ്റേന്നത്തെ പകൽ അസ്തമിക്കുവോളം. ഈ മൂന്ന് കാര്യം, താമ് ഷറാബ് നിസ, ഭക്ഷണം പാനീയം ഇണ, ഇതവർക്ക് പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ കാണാം, ഖൈസ് ഇബ്നു സിർമ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, കവിയായിരുന്നു, ദീർഘകാലം ജീവിച്ച ഒരു മഹാ വ്യക്തിത്വമാണ് അദ്ദേഹം. ഖൈസ് ഇബ്നു സിർമ എന്നും അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ് എന്നൊക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബു ഖൈസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാഹിലിയത്തിലെ വിഗ്രഹാരാധനയൊക്കെ ഒഴിവാക്കി ഒരു ധ്യാന ജീവിതം നയിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഈ ഖൈസ് ഇബ്നു സിർമ അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ്. ഏറെ ആദരണീയരായിരുന്നു അദ്ദേഹം, ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. വയസ്സാം കാലത്താണ് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. ഇബ്നു ഇസ്ഹാഖ് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ജാഹിലിയത്തിൻ്റെ അജ്ഞതയിൽ വരെ അദ്ദേഹം ഒരു ധ്യാനിയായിരുന്നു എന്നാണ്. വിഗ്രഹാരാധന നിർവഹിച്ചിരുന്നില്ല, ജനാബത്തുണ്ടായാൽ കുളിക്കുമായിരുന്നു, ഋതുമതികളായ സ്ത്രീകളെ പ്രാപിക്കുമായിരുന്നില്ല. നസ്രാനിയത്ത്, ക്രിസ്തുമതം സ്വീകരിക്കാൻ ഭാവിച്ചെങ്കിലും പിന്നെ അദ്ദേഹം അതിൽ നിന്നകന്ന് ഈ ധ്യാന ജീവിതത്തിൽ തുടരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊരു പിന്നെ പ്രാർത്ഥന ഇടം ഒരുക്കിയിരുന്നു. ആ പ്രാർത്ഥന ഇടത്തിലേക്ക് അയാൾ വലിയ അശുദ്ധിക്കാരനായിരിക്കെ പ്രവേശിക്കുമായിരുന്നില്ല, ഋതുമതികളെ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. ആബുദു റബ്ബ ഇബ്രാഹിം വാന അല ദീനി ഇബ്രാഹിം എന്ന അയാൾ പറയുമായിരുന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കും, ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ദീനിലാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ ഉദയം ചെയ്തപ്പോൾ ഈ ഖൈസ് ഇബ്നു സിർമ അബു ഖൈസ് എന്ന മഹാൻ ഇസ്ലാം ആശ്ലേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്ദരനായ സഹായിയായ അനുയായിയായാണ് ഈ മഹാൻ ജീവിച്ചത്. ഏതായാലും വിഷയം, ഈ ഖൈസ് ഇബ്നു സിർമ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം ഭാര്യൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, എന്തൊക്കെ താം ഭക്ഷണം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഈ ഖൈസ് ഇബ്നു സിർമ നോമ്പ് നോറ്റ് പകലന്തിയോളം ജോലി ചെയ്ത് വന്ന ആളായിരുന്നു. അപ്പോൾ ഭാര്യ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ തലവെച്ച് കിടന്നു. അങ്ങനെ ഹദീസിൽ കാണാം, ഫഗലബത ഐനാഹു ഫനാം, ഭാര്യ ഭക്ഷണമായിട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഭക്ഷണവുമായി ഭാര്യ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുന്നത് ഉറങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ ഭക്ഷണം കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറഞ്ഞു എന്നാണ് ഖൈബത്തല്ലക്ക്. ഖൈബത്തല്ലക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തിൻ്റെയും ശകാരത്തിൻ്റെയും പ്രയോഗമാണ്, കഷ്ടം. കാരണം എന്താ, പകലന്തിയോളം ജോലി ചെയ്ത് വന്ന് നോമ്പുകാരനുമാണ്, എന്തെങ്കിലും തിന്നാൻ അവസരമല്ല, ഉറങ്ങിപ്പോയില്ലേ. മഹദി ഖൈസിനെ വിളിച്ചെങ്കിലും അദ്ദേഹം ഭക്ഷിച്ചില്ല, അങ്ങനെ ചുരുണ്ടൂടി കിടന്നു എന്നാണ്. ബാത്ത താവിയൻ എന്നാണ്. പിന്നെ നേരം വെളുത്തപ്പോൾ അസ്ബഹ സായിമൻ, നോമ്പ് തുടർത്താണ്, നോമ്പുകാരനാണ്. അങ്ങനെ ഈ രീതിയിൽ നോമ്പ് നോറ്റിട്ട് ഫലമൻ തസഫൻ നഹാറോ, പകൽ പകുതിയായപ്പോൾ ഊശിയ അലഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഈ വിഷയം തിരുസവിധത്തിൽ പറയപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ. ഫനസലത് ഹാദിഹിൽ ആയ, അൽ ബറാ ഇബ്നു ആസിം റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത്. ഏത് വചനം? ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും എന്ന വചനം. അന്ന് അദ്ദേഹം പറയാണ്, ഫഫരിഹു ബിഹാ ഫറഹൻ ശദീദൻ, സഹാബികൾക്ക് വലിയ സന്തോഷം ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായി എന്നാണ്. കാരണം എന്താ, ഈ വചനത്തിൽ ഇനി വരുന്നുണ്ട്, അല്ലാഹു പറയുന്നുണ്ട്, വക്കുലു വശ്റബു ഹത്ത യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് മിനൽ ഫജ്ർ. ഫജ്ർ വരേക്കും രാത്രി ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. അതിനാലാണ് അവർക്ക് വലിയ സന്തോഷം ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഈ ആയത്തിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ മറ്റൊരു സംഭവമുള്ളത്, മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അതും ഇതിന് സമാനമായിട്ടുള്ളൊരു വിഷയമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ മുമ്പ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്, നോമ്പിൽ ഉണ്ടായ മൂന്ന് അവസ്ഥാ മാറ്റങ്ങൾ. ആ ഹദീസിലുള്ളത് വക്കാന റജുൽ ഇദാ അഫ്തറ ഫനാമ ഖബ്ല അൻ യഅകുൽ ഹർമ അലൈഹി ത്വആമു വശറാബു വന്നിസാ ഹത്താ യുഫ്തിറ മിനൽ ഗദ എന്നാണ്. നോമ്പ് തുറന്ന് പിന്നീട് ഉറങ്ങിയാൽ ഭക്ഷണപാനീയം, അതേപോലെ തന്നെ ഭാര്യമാർ, ഇതൊക്കെയും പാടുണ്ടായിരുന്നില്ല പിറ്റേന്ന് നോമ്പ് തുറക്കുന്നത് വരെ എന്നാണ്. അങ്ങനെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട്, രാത്രി കുറച്ച് സമയം റസൂലുള്ളാഹിൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ട് വന്നു എന്നാണ് വീട്ടിലേക്ക്. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തൻ്റെ ഭാര്യ ഉറങ്ങിയതായിട്ട് കണ്ടു. ഫവജദ ഇംറാഅതഹു ഖദ് നാമത് ഫഅറാദഹ, ഉമർ ഭാര്യനെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നീ ഖദ് നിംത്, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ ഉമർ പറയാണ്, മാ നിംതി, നീ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ്. ഫദന്ന അന്നഹ തഅതൽ എന്നാണ്, ഉറക്കം അഭിനയിച്ചതായിട്ട്, അതായത് ഭർത്താവിനെ കൊണ്ടുള്ള ഒരു അഭിനയമായിട്ട് ഉമർ വിചാരിച്ചു എന്നാണ്. അങ്ങനെ ഫാത്താഹ എന്നാണ് ഉമർ ഭാര്യയെ പ്രാപിച്ചു. വസന കഅബ് ബിനു മാലിക് മിസ്ല ദാലിക് എന്നാണ്, കഅബ് ബിനു മാലിക്കുൽ അൻസാരി അങ്ങനെ ചെയ്തു എന്നാണ്. അൻസാരികളിൽ നിന്നൊരു വ്യക്തി ഭക്ഷണം ഉദ്ദേശിച്ച് വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഹത്താൻ സഹിന ലക്കശൈ എൻ, ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഈ അൻസാരി എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നമ്മളുടെ മുമ്പത്തെ ഖൈസിബിന് സിർമൻ്റെ സംഭവം, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു വിഷയം, ഏതായാലും അങ്ങനെ ഒരു കേസ് ഉണ്ടായി. അങ്ങനെ ഫലം അസ്ബഹു ഉൻസിലത്ത് ഹാദിയിൽ ആയ എന്നാണ്, നേരം പുലർന്നപ്പോൾ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. ഉഹില്ല ലകും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ സംഭവങ്ങളെ ഉണർത്തിയത് നമ്മുടെ ഈ ആയത്ത് അവതരിപ്പിക്കുവാനുള്ള കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകാനാണ്. ഇൻഷാല്ലാ ആയത്തിൻ്റെ ബാക്കി ഭാഗം, വിഷയങ്ങൾ, വിധികൾ, ചരിത്രങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ 500 വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. പീസ് റേഡിയോ ഒരുക്കുന്ന സമഗ്രമായ ഖുർആൻ പഠന പദ്ധതിയാണ് 500. മൊഡ്യൂൾ 16 30-ാമത്തെ ക്ലാസ്സാണ് നാം ഇപ്പോൾ കേട്ടത്. നോമ്പുകാരന് രാത്രി ഹലാലായത്. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഈ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1. ആദ്യകാലത്തെ ഇഫ്താർ സമയത്ത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോയാൽ പിന്നീട് എപ്പോഴാണ് ഭക്ഷണം കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നത്? ഓപ്ഷൻ എ, അർദ്ധരാത്രി വരെ. ഓപ്ഷൻ ബി, അടുത്ത ദിവസം വൈകുന്നേരം ഇഫ്താർ വരെ. ഓപ്ഷൻ സി, സുബഹി വരെ. ചോദ്യം 2. ഏത് സ്വഹാബിയുടെ പ്രയാസം കാരണമാണ് നോമ്പിലെ ഈ നിയമത്തിൽ അള്ളാഹു ലഘൂകരണം നൽകിയത്? ഓപ്ഷൻ എ, ബറാഅത്ത് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ ബി, ഖൈസ് ബിൻ സിർമ റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ സി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചോദ്യം 3. നമ്മുടെ നോമ്പും വേദക്കാരുടെ അഥവാ അഹ്ലു കിതാബിൻ്റെ നോമ്പും തമ്മിലുള്ള പ്രധാന വ്യത്യാസമായി ഹദീസിൽ പരാമർശിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ, ഇഫ്താർ നേരത്തെയാക്കൽ. ഓപ്ഷൻ ബി, അത്തായം കഴിക്കൽ. ഓപ്ഷൻ സി, കൂടുതൽ സമയം നോൽക്കൽ.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്? എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
7: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഈകളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
9: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം. മുഹമ്മദ് അയ്യൂബ്. സൂറ കഹഫ് 45. മറിയം ത്വാഹ 89 വചനങ്ങൾ.

ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
1: വചനം 3.
2: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ധ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. പ്രവാസിയ, ഉറച്ചു നിൽക്കുന്ന നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിങ്കുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം. ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിനെ.

ദാലിക നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ ജനങ്ങൾക്ക്. യതഫക്കറൂൻ ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദി, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാതുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപ്പക്കത്തായുള്ള. വജന്നാതുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അത് നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാതിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈരണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ട് ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലി തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപാദനയോഗ്യം, ഉൽപാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോടുകൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
0: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ, ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്. ഖൗലുഹും, അവരുടെ വാക്ക്, പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ. തുറാബൻ, മണ്ണ്. അഇന്ന, ഞങ്ങളോ. ലഫീ ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്. ജദീദിൻ, പുതുതായ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു. ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. വ ഉലായിക, അക്കൂട്ടർ, അവരാകട്ടെ. അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ. ഫീ അഅ്നാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. വ ഉലായിക, അക്കൂട്ടർ. അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായി തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
6: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് സൂറത്തു തഗാബുനാണ് ഓതാനുള്ളത്, നോക്കാം. അബ്ദുല്ലാം ഷെയ്താൻ റജീം, ബിസ്മില്ലാ റഹ്മാൻ റഹീം, സബ്ബില്ലാഹി മാഫിസ് വാത്തി മാഫിൽ അർദ്, ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ, ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്, അപ്പോൾ ഇഖ്ഫാ. ഓ وهو على كل شيء قدير
7: وهو على كل شيء قدير
6: قدير راء نوندا ട്ടോ ര قدير هو الذي خلقكم فمنكم ام اخفانا فمنكم كافر
7: പിന്നെ
6: മിങ്കും അവസാനം മീമാണ്, അടുത്തതും മീമെന്നാണ്. അപ്പോ

0: തെൻവിന് ശേഷം ബാ ആണ്. അപ്പോൾ ഇഖ്ലാബ് ആ നൂനെ മീമാക്കി മാറ്റി ഒന്നത്തോടുകൂടി. അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ ല്ലദീന കഫറു മിൻ ഖബ്ലു റുസുലുഹും ബി, അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന, അതിന് ശേഷം പാകുമ്പോൾ ഇങ്ങനെ റുസുലുഹും ബി. ഫഖാലു അബശറു, അവിടെ ഒരു മദ്ദ്, ഖാലു അബശറു. പിന്നെ അബശറു യഹ്ദൂനന, തൻവീൻ ശേഷം യാ ആണ്. അപ്പോൾ എന്താ തൻവീൻ ശേഷം യാ? ഇദ്ഗാം ബിഗുന്ന. അപ്പം എങ്ങനെ ഓതും ഒതുക്കെ? അബശറു അയ്യോ അശറു യഹ്ദൂനന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അവിടെ ഗനിയ്യുൻ ഹമീദ് തൻവീൻ ശേഷം ഹ ആണ്. ഇൽഹാർ ഇൽഹാർ എങ്ങനെ ഓതും?
1: വല്ലാഹു ഗനിയ്യുൻ ഹമീദ്.
0: പിന്നെ സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു, അവിടെ അല്ലൻ തൻ നൂൻ സാക്കിന് ശേഷം ലാം ആണ്. അപ്പോ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ലൻ യുബഅസു ഇദ്ഗാം ബിഗുന്ന. ആ അപ്പോ നമുക്ക് നോക്കാം. ആ ഔദു അദൂദി.

0: അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒരിക്കേ. ആ കറക്റ്റ്, നന്നായിട്ട്. ആ
1: വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
0: خلق السماوات والأرض بالحق وصوركم فأحسن صوركم.
1: خلق السماوات والأرض بالحق وصوركم فأحسن صوركم
0: وإليه المصير.
1: وإليه المصير.

0: ألم يأتكم نبأ الذين كفروا من قبل فذاقوا وبال أمرهم.
1: ألم

0: ബഅസു.
1: അല്ലയ്യാനല്ല, അല്ലയ്യു ആണ്. ഒന്നുകൂടി.
0: സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു.
1: അയ്യോ.

0: അപ്പോൾ ഏഴായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ വഖർദാമന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ രണ്ടാമധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാമധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പീസ് റേഡിയോ മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാര്യങ്ങളുടെ വളരെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
2: أعوذ بالله من الشيطان الرجيم
3: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا

0: ജസാകുമുല്ലാഹു ഖൈറ. വളരെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ഈ ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പാരായണം പഠിക്കാം തെറ്റുകളില്ലാതെ. അതെ, വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനായ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ സംസാരിക്കുന്നു. സൂറത്തു മുജാദില 19:20-21 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുജാദിലയിലെ 19:20-21 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ കൂടാതെ, അബദ്ധങ്ങളില്ലാതെ, അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും സിഫത്തുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പാരായണ പഠനമാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. സൂറ മുജാദില 19:20-21 ആയത്തുകൾ.
3: ഇസ്തഹ്വദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്താൻ അല ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز
2: استحوذ عليهم الشيطان ഇസ്തഹ്വദ. ഇവിടെ വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുന്ന ഹംസ. പക്ഷെ നമ്മളിതിവിടെ എടുത്തോതും, ആയത്തിൻ്റെ തുടക്കത്തിലാണല്ലോ. ഇസ്തഹ്വദ, അവിടെ അസ്തഹ്വദ എന്നോ ഉസ്തഹ്വദ അല്ല, ഹംസക്ക് കസറാണ്. ഇസ്തഹ്വദ. ഇസ്തഹ് ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഇസ്തഹ്വദ അല്ല, ഇസ്തഹ്വദ. അലൈഹിമു ശൈത്താനു الشيطان استحوذ عليهم الشيطان طاء ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുബാഖ എന്ന സിഫത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അപ്പോഴാണ് ആ ഉച്ചാരണം കൃത്യമാവുകയുള്ളൂ. അശൈത്താനു, അതല്ല എങ്കിൽ ശൈത്വാനു ത്വാ എന്നാണ് വരിക. അതുകൊണ്ട് ശ്രദ്ധിക്കുക.
3: فَأَنْسَاهُمْ ذِكْرَ اللَّهِ
2: فَأَنْسَاهُمْ نُونِنَ أَوْيَكْتَمَاكِ مَنِكْنَمْ
3: فَأَنْسَاهُمْ فَأَنْسَاهُمْ ذِكْرَ اللَّهِ ذِكْ ذَالِ
2: كَافِنْدَ سُكُونْ مُشَدِّكَ ذِكْرَ اللَّهِ أَلَّا ذِكْرَ أَلَّا ذِكْرَ أَلَّا ذِكْ ذِكْرَ اللَّهِ ذِكْرَ اللَّهِ أُولَئِكَ മദ്ദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
3: ഹിസ്ബു ശൈത്താൻ,
2: ഹിസ്ബു ഹിസ്ബു. പലപ്പോഴും ചില ആളുകളിലൊക്കെ ഹിസ്ബ് ഹിസ്ബ് എന്നുള്ള ഈ പദത്തിൽ ഹിസ്ബൊക്കെ ആവാറുണ്ട്, അത് ശ്രദ്ധിക്കുക.
3: ഹിസ്ബു ഹിസ്ബു ശൈത്താൻ ഹിസ്ബു ശൈത്താൻ. അല ഇന്ന
2: അല ഇന്ന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഹംസ, അടുത്ത പദത്തിൽ മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദ്.
3: അല ഇന്ന
2: നൂൻ ശദ് മണിക്കണം. ഇന്ന
3: ഹിസ്ബ ഹിസ്ബ ശൈത്താൻ. അല ഇന്ന ഹിസ്ബ ശൈത്താൻ ശൈത്താൻ. ഹുമുൽ ഖാസിറൂൻ
2: ഹുമുൽ ഖ ഖ അല്ല ഖാസിറൂൻ അല്ല ഖാസിറൂൻ, കനപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖ.
3: അല ഇന്ന ഹിസ്ബ ശൈത്താനി ഹുമുൽ ഖാസിറൂൻ.
2: അടുത്ത ആയത്ത് 20-ാമത്തെ ആയത്ത്.
3: ഇന്നല്ലദീന ഇന്ന
2: നൂന് ശദ് മണിക്കണം. അല്ലദീന അല്ലസീന അല്ല അല്ലദീന അല്ല
3: അല്ലദീന,
2: ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്.
3: അല്ലദീന യുഹാദൂന,
2: ഇവിടെ നന്നായിട്ട് നീട്ടണം. മദ് ലാസിം കലിമി മുസക്കൽ, മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് ശേഷം ഷെദ്ദുണ്ട്, അപ്പോൾ അത് നന്നായിട്ട് നീട്ടണം.
3: യുഹാദൂനല്ലാഹ
2: മദ് ലാസിം കലിമി മുസഖൽ. ഇൻഷാല്ലാ മദ് ലാസിം അനിവാര്യമായിട്ട് നീട്ടേണ്ട മദ്ദാണ്. കലിമി പറഞ്ഞാൽ ഒരു യുഹാദൂൻ, അതൊരു പദമാണല്ലോ, ഒരു കലിമത്താണ്. പിന്നെ മുസഖൽ എന്ന് പറഞ്ഞാൽ അത് ശബ്ദുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖതൽ അത് നീട്ടണം.
3: പിന്നെ യുഹാദൂനല്ലാഹ വറസൂലഹ വറസൂലഹ,
2: ഇവിടെ നിർത്തുമ്പോൾ വറസൂലഹ വറസൂലഹ എന്ന് സുക്കുൻ നൽകിക്കൊണ്ട് നിർത്തണം. കൂട്ടി ഓതുമ്പോഴോ വറസൂലഹൂ ഉലൈക, ഇവിടെ സുലത്തുൽ കുബറ സുലത്തു തവീൽ എന്നൊക്കെ പറയും മദ്ദിൻ്റെ പേര്. മുൻഫസ്സുല പോലെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ് വറസൂലഹൂ ഉലൈക. ഹ ഉ ദമീറിന് ശേഷം ഹംസ വരുമ്പോഴുണ്ടാവുന്ന മദ്ദാണത്. ഉലൈക മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തോതിൽ അത് നിർബന്ധമായിട്ടും നീട്ടണം.
3: ഉലൈക ഫിൽ അദല്ലീൻ, അദല്ലീൻ അസല്ലീനല്ല, ദാലാണ്. ദാലിൻ്റെയും സാഇൻ്റെയൊക്കെ കാര്യം ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളിലും. ഇത് ഏറ്റവും കൂടുതൽ തെറ്റായിട്ട് പിന്നെ മഖ്റജിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഉച്ചാരണത്തിൽ വരുന്ന ഒരു അബദ്ധമാണ് അധികം ആളുകളിലും. അതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. സോ ഫിൽ അദല്ലീൻ, അദല്ലീൻ അസല്ലീനല്ല, അദല്ലീൻ എന്നാണ് പറയേണ്ടത്. ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് كتب الله لأغلبن كتب كتب الا كتب كافينه اوكي എന്താ പറയ ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് കാഫ്. ഹെവി ലെറ്റേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ലൈറ്റ് ആയിട്ട് വളരെ നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട കതബ. വായ കനപ്പിച്ച് കതബ അല്ല കതബ അല്ലാഹു അല്ല കതബ.
2: كتب الله لأغلبن
3: لأغلبن
2: ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്. ഗൈനും നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ തെറ്റായിട്ട് വരുന്നു. ലഅലിബന്ന ഗൈരിൽ മഅദൂബി, ഇതെത്രയോ നമുക്ക് കേൾക്കാൻ പറ്റും മഅദൂബി. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫാത്തിഹയുടെ ക്ലാസ് എല്ലാവരും കേൾക്കണം. കാരണം ധാരാളം അബദ്ധങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ സാധാരണക്കാരിൽ വരാറുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അബദ്ധം എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഷാല്ലാ നിസ്കാരത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ നമ്മുടെ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല. ബാറകല്ലാഹു ഫീക്കും, സഹല അല്ലാഹു ലക്കും.
3: ലഅഗ്ലിബന്ന, ലഅഗ്ലിബന്ന നൂൻ ശദ്ദ് മണിക്കണം. അന വറസൂലി, ഇവിടെ അന ആദ്യം ഒരു അലിഫ് കാണാൻ പറ്റും. അലിഫിൻ്റെ മേലെ ഒരു സുക്കൂനുണ്ട്. അതിനർത്ഥം അവിടെ നിർത്തുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കണം. എങ്ങനെ? കതബല്ലാഹു ലഅഗ്ലിബന്ന അന,
2: അങ്ങനെ ആ ഉച്ചാരണത്തിൽ അത് കൊണ്ടുവരണം. പക്ഷേ നിർത്താറില്ല, കൂട്ടി ഓതുകയാണ് ചെയ്യാറുള്ളത്. സൂറത്തുൽ മാഊൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ സൂറത്തുൽ കാഫിറൂൻ വല അന ആബിദുമ്മ വല അന ആബിദുമ്മ അവിടെ കണ്ടിയില്ലേ, അതുപോലെയാണ് ഈ പിന്നെ അലിഫിൻ്റെ മേലെയുള്ള സുക്കൂനും.
3: ലഅഗ്ലിബന്ന അന വറസൂലി,
2: കൂട്ടി ഓതുമ്പോൾ അലിഫ് ഉച്ചരിക്കേണ്ടതില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന സുക്കൂനാണത്. നിർത്തുമ്പോൾ അതിനെ ഉച്ചരിക്കണം.
3: അന വറുസൂലി, വറുസൂലി റാഇനും സീനിനും ദമ്മാണ്, ശ്രദ്ധിക്കണം. വറുസൂലി അന വറുസൂലി, ഇന്നല്ലാഹ ഖവിയുൻ അസീസ്, ഇന്ന നൂന് ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ ഖവിയുൻ, ഖവിയുൻ അസീസ്, ഖവിയുൻ യാഇന് ശദ്ദ് ഖവിയുൻ എന്നല്ല ഖവിയുൻ. തൻവീനു ശേഷം ഐന് ഇസ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. ഖവിയുൻ അസീസ്, അസീസ് ഇങ്ങനെ. ഇൻഷാല്ലാ ഒന്നുകൂടെ ഓതാം.
4: استحوذ عليهم الشيطان فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون إن الذين يحادون الله ورسوله أولئك في الأذلين كتب الله لأغلبن أنا ورسلي إن الله قوي عزيز.
2: سورة المجادلة 19 20 21 آيات കളാണ് നാം ഇന്ന് കേട്ടത്. ശ്രദ്ധിച്ചത്. ധാരാളമായിട്ട് പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. ഏറ്റവും അതിസുന്ദരമായി പാരായണം ചെയ്യേണ്ട വിശുദ്ധ
5: ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ്

0: ഉദാഹരണത്തിന് മലക്കുകൾ അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേസ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ

0: ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ലോകത്തെ പ്രസിദ്ധരായ ഖുർആൻ ഖാരിങ്ങളുടെ ശബ്ദമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് നമ്മൾക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഖാരി അഹമ്മദ് അൽ അജ്മി.
3: أعوذ بالله من الشيطان الرجيم
4: وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره

يهلك عدوكم ويستخلفكم في الأرض فينظر كيف تعملون.

وبئس المصير. فلم تقتلوهم ولكن الله قتلهم وما رميت إذ رميت

فإن الله عزيز حكيم. ولو ترى إذ يتوفى

النبي حسبك الله ومن اتبعك من المؤمنين. يا أيها النبي حرض

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, ഖാരി അഹമ്മദ് അൽ അജ്മി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറ റഅദ് 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.
4: വചനം 3.
5: വഹുവല്ലദി, അവൻ യാതൊരുവനുമത്രേ, അവൻ തന്നെ യാതൊരുവൻ. മദ്ദൽ അർദ്ദ, അവൻ ഭൂമിയെ നീട്ടി വിശാലപ്പെടുത്തി അയച്ചുവിട്ടു. വജഅല ഫീഹ, അതിൽ ആക്കുകയും ഉണ്ടാക്കുകയും. റവാസിയ, ഉറച്ചു നിൽക്കുന്ന, നങ്കൂരമിട്ടു നിൽക്കുന്നവയെ, മലകളെ. വ അൻഹാറൻ, നദികളെയും പുഴകളെയും. വമിൻകുല്ലി, എല്ലാറ്റിൽ നിന്നും. അസ്തമറാത്തി, ഫലവർഗങ്ങളിലെ. ജഅല ഫീഹ, അതിലവൻ ആക്കിയിരിക്കുന്നു, ഉണ്ടാക്കിയിരിക്കുന്നു. സൗജൈനി, രണ്ടു ഇണകളെ. ഇത്നൈനി, രണ്ടു വീതം, ഈ രണ്ട്. യുഗ്ഷി, അവൻ മൂടിയിടുന്നു. അല്ലൈല, രാത്രിയെ. അന്നഹാറ, പകലിന്. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യതഫക്കറൂൻ, ചിന്തിക്കുന്ന, ഉറ്റാലോചിക്കുന്ന.

0: അവനത്രേ ഭൂമിയെ വിശാലപ്പെടുത്തുകയും അതിൽ ഉറച്ചു നിൽക്കുന്ന മലകളെയും നദികളെയും ഉണ്ടാക്കുകയും ചെയ്തവനും എല്ലാ ഫലവർഗങ്ങളിൽ നിന്നും തന്നെ അതിൽ അവൻ ഈ രണ്ടു ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. രാത്രിയെ അവൻ പകലിനു മൂടിയിടുന്നു. നിശ്ചയമായും അതിലൊക്കെയും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: വചനം 4.
2: വഫിൽ അർദി, ഭൂമിയിലുമുണ്ട്. ഇതഉൻ, പല ഖണ്ഡങ്ങൾ, തുണ്ടങ്ങൾ, ഭാഗങ്ങൾ, മുറികൾ. മുതജാവിറാത്തുൻ, അന്യോന്യം അടുത്തു ചേർന്നു നിൽക്കുന്ന, അന്യോന്യം അയൽപക്കത്തായുള്ള. വജന്നാത്തുൻ, തോട്ടങ്ങളും തോപ്പുകളും. മിൻ അഅ്നാബിൻ, മുന്തിരികളാലുള്ള. വസർഉൻ, കൃഷിയും കൃഷികളും. വനഖീലുൻ, ഈന്തപ്പനയും ഈത്തപ്പനകളും. സിൻവാനുൻ, ഇണച്ചമുള്ള. വഗൈറു സിൻവാനിൻ, ഇണച്ചമില്ലാത്തവയും. യുസ്ഖാ, അതു നനയ്ക്കപ്പെടുന്നു. ബിമാഇൻ വാഹിദിൻ, ഒരേ വെള്ളം കൊണ്ട്. വനുഫദ്ദലു, നാം ശ്രേഷ്ഠമാക്കുകയും ചെയ്യുന്നു, മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ബഅദഹ, അവയിൽ ചിലതിനെ. അലാ ബഅദിൻ, ചിലതിനേക്കാൾ. ഫിൽ ഉക്കുലി, തീറ്റയിൽ തീനിയിൽ കനിയിൽ. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും അതിലുണ്ട്. ലആയാത്തിൻ, പല ദൃഷ്ടാന്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെ. ലിഖൗമിൻ, ജനങ്ങൾക്ക്. യഅഖിലൂൻ, ബുദ്ധി കൊടുക്കുന്ന, ഗ്രഹിക്കുന്ന.

0: ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون.
1: ഭൂമിയിൽ തന്നെ പരസ്പരം സമീപത്തു നിലകൊള്ളുന്ന പലതരം ഖണ്ഡങ്ങളും മുന്തിരികളുടേതായ പലതരം തോട്ടങ്ങളും കൃഷികളുമുണ്ട്. ഇണച്ചമുള്ളവയും ഇണച്ചമുള്ളതല്ലാത്തതുമായ ഈത്തപ്പനകളും ഉണ്ട്. ഒരേ വെള്ളം കൊണ്ട് അതിനു നനയ്ക്കപ്പെടുന്നു. എന്നിട്ടും അവയിൽ ചിലതിനെ ചിലതിനേക്കാൾ തീറ്റയിൽ നാം ശ്രേഷ്ഠമാക്കുന്നു. നിശ്ചയമായും അതിലൊക്കെയും ബുദ്ധി കൊടുത്തു ഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
2: ഉപരിയാകാശങ്ങളെ തൂണുകൂടാതെ ഉയർത്തി വ്യവസ്ഥപ്പെടുത്തി വെച്ചതിനെ ഓർമ്മിപ്പിച്ച ശേഷം ഭൂമിയിൽ മനുഷ്യൻ നിത്യേനെ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാനും ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഭൂമിയെ പരത്തി വിശാലമാക്കിയത്. ഭൂമി യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണെങ്കിലും കാഴ്ചയിലും ഉപയോഗത്തിലും അത് പരപ്പും നിരപ്പുമാകുന്നു. അതിലെ നിവാസികൾക്കും അത് വിശാലമാകുന്നു. ആളെണ്ണി ഭൂപരിധി നിശ്ചയിക്കുകയോ തലയെണ്ണി മനുഷ്യപരിധി നിർണയിക്കുകയോ വേണമെന്ന് വല്ലവർക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂമിയുടെ വലുപ്പക്കുറവ് കൊണ്ടോ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ അക്രമപരമായ അതിരുവരമ്പുകളുടെയും ഉടസായ നിയമപരിധികളുടെയും ഫലമാണത്. അതെ, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ ചെയ്തു വെച്ചത് നിമിത്തം കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. സൂറത്തുർ റോം 41. രണ്ട്, ഭൂമിക്ക് ഇളക്കവും ചരിവും ബാധിക്കാതെ ഉറച്ചു നിൽക്കുമാറ് അതിൻ്റെ ഘനം ശരിപ്പെടുത്തി നിർത്തുന്നതിന് വമ്പിച്ച മലകളെ സ്ഥാപിച്ചത്. മൂന്ന്, ദൂരദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുകയും കരയിൽ ഒതുങ്ങാതെ വരുന്ന വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്യുന്ന നദികളെ ഏർപ്പെടുത്തിയത്. നാല്, വിവിധ തരം ഫലവർഗ്ഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും എല്ലാത്തിലും ഈരണ്ട് വീതം ഇണകളെ ഏർപ്പെടുത്തുകയും ചെയ്തത്. നാടൻ, കാടൻ, വലുത്, ചെറുത്, വെള്ള, ചുവപ്പ്, മധുരം, പുളി, മുന്തിയത്, താണത്, ആൺവർഗം, പെൺവർഗം എന്നിത്യാദി ഏതെങ്കിലും ഈ രണ്ട് വകുപ്പുകളില്ലാത്ത ഫലവർഗ്ഗങ്ങൾ കാണപ്പെടുകയില്ല. സസ്യങ്ങളടക്കം എല്ലാ വസ്തുക്കളിലും രണ്ടു ഇണകൾ ഉണ്ടെന്ന ഈ തത്വത്തെ ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നു. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതാണ് ഇതും വ്യക്തമാക്കുന്നത്. അഞ്ച്, പകൽ മുഴുവനും വിവിധ ജോലിത്തിരക്കുകളിൽ മുഴുകിയിരിക്കുന്ന ജനകോടികൾക്ക് വിശ്രമാർത്ഥം രാത്രിയെക്കൊണ്ട് പകലിനെ മൂടി ഇരുട്ടും സ്വസ്ഥതയും നൽകുന്നത്. ആറ്, അടുത്തടുത്തും തൊട്ടുതൊട്ടും സ്ഥിതി ചെയ്യുന്നതും അതോടുകൂടി വ്യത്യസ്ത സ്വഭാവങ്ങളോട് കൂടിയതുമായ ഭൂപ്രദേശങ്ങൾ ഏർപ്പെടുത്തിയത്. മരുഭൂമി, വനഭൂമി, കൃഷിനിലം, തരിശുനിലം, ഉൽപ്പാദനയോഗ്യം, ഉൽപ്പാദനയോഗ്യമല്ലാത്തത്, മണൽപ്രദേശം, ചളിപ്രദേശം എന്നിങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തപ്പെട്ടുകൊണ്ടാണല്ലോ ഭൂപ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏഴ്, പല ജാതികളും ഇനങ്ങളുമുള്ള മുന്തിരിത്തോട്ടങ്ങളും ഈന്തത്തോട്ടങ്ങളും പോലെയുള്ളവ ഉണ്ടാക്കിയത്. എട്ട്, ഈത്തപ്പനകളിൽ തന്നെ ഒരേ മുരടിൽ നിന്ന് ഇണച്ചവും ചിനപ്പും പൊട്ടി ഒന്നിലധികം ശാഖകൾ ഉള്ളതും ഒറ്റത്തടി മാത്രമുള്ളതും എന്നിങ്ങനെ വ്യത്യാസപ്പെടുത്തിയത്. അറബികൾക്ക് സുപരിചിതമായതെന്ന നിലക്ക് ഈന്തപ്പനയിലുള്ള ഈ വ്യത്യാസം മാത്രമേ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളൂവെങ്കിലും നമ്മുടെ നാടുകളിലുള്ള പപ്പായ, ഈന്ത് മുതലായ ചില പനവർഗ്ഗങ്ങളിലും ചുരുക്കമെങ്കിലും ചിലപ്പോൾ തെങ്ങ്, കമുങ്ങ് എന്നിവയിലും കാണാവുന്നതാണിത്. ഒൻപത്, എല്ലാറ്റിനും ഒരേ വെള്ളം കൊണ്ടു തന്നെയാണ് നനവ് ലഭിക്കുന്നതെങ്കിലും എല്ലാം ഒരേ വിധത്തിലായിരിക്കാതെ മേൽപ്പറഞ്ഞ പ്രകാരം പലതരത്തിലായി വളരുന്നത്. പത്ത്, ഓരോന്നിന്നും ലഭിക്കുന്ന ഭോജ്യവസ്തുക്കളെ ഒരേ തരം ഗുണങ്ങളോടുകൂടിയാക്കാതെ ചിലതിന് ചിലതിനേക്കാൾ മെച്ചവും ഗുണവും നൽകിയത്. സ്വാദിലും ഗുണത്തിലും പോഷകത്തിലും രുചിയിലുമെല്ലാം തന്നെ ഓരോന്നും മറ്റേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. ഇങ്ങനെ നിത്യേന മനുഷ്യൻ കണ്ടറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന വമ്പിച്ച അനുഗ്രഹങ്ങൾ ഓരോന്നും തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ മഹാശക്തിയാകുന്ന സൃഷ്ടാവിനെ ഓർമ്മിപ്പിക്കുവാനും അവൻ്റെ കഴിവും മഹത്വവും മനസ്സിലാക്കുവാനും ധാരാളം മതിയായ ദൃഷ്ടാന്തങ്ങളാകുന്നു. ഇതെല്ലാം അതിവിദഗ്ധനായ ഒരു സൃഷ്ടികർത്താവിൻ്റെ വ്യവസ്ഥ കൊണ്ടല്ലാതെ സ്വയം അങ്ങ് സംഭവിക്കുന്നതാണെന്ന് വല്ലവരും കരുതുമോ? കരുതുന്നുവെങ്കിൽ അവർ വിഡ്ഢികളല്ലെങ്കിൽ വക്രബുദ്ധികളായിരിക്കുമെന്ന് തീർത്തു പറയാം. ഇതെല്ലാം വ്യവസ്ഥാപിതമായി സൃഷ്ടിച്ചു നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തിക്ക് അഥവാ അള്ളാഹുവിന് മരണശേഷം മനുഷ്യന് മറ്റൊരു ജീവിതം നൽകുവാൻ കഴിയുകയില്ലെന്നോ അത് സംഭവ്യമല്ലെന്നോ പറയുന്നതും കടുത്ത വിഡ്ഢിത്തമെത്രേ. അതാണ് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്.
3: വചനം അഞ്ച്.
1: വഇൻ തഅജബ്, നീ ആശ്ചര്യപ്പെടുന്ന പക്ഷം, അത്ഭുതപ്പെടുന്നുവെങ്കിൽ ഫഅജബുൻ, എന്നാൽ അത്ഭുതമാണ്. ഖൗലുഹും, അവരുടെ വാക്ക് പറയൽ. അഇദാ കുന്ന, ഞങ്ങൾ ആയിട്ടാണോ, ആയിരിക്കുമ്പോഴോ. തുറാബൻ, മണ്ണ്. അഇന്ന, ഞങ്ങളോ. ലഫീ ഖൽഖിൻ, ഒരു സൃഷ്ടിപ്പിൽ ആകുന്നത്. ജദീദിൻ, പുതുതായ. ഉലായിക, അക്കൂട്ടർ. അല്ലദീന കഫറു, അവിശ്വസിച്ചവരാകുന്നു. ബിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ. വ ഉലായിക, അക്കൂട്ടർ. അവരാകട്ടെ. അൽ അഗ്ലാലു, വിലങ്ങുകൾ, കുരുക്കുകൾ, ആമങ്ങൾ. ഫി അഅ്നാഖിഹിം, അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. വ ഉലായിക, അക്കൂട്ടർ. അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹ, അവർ അതിൽ. ഖാലിദൂൻ, നിത്യവാസികളാണ്.

0: നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ അത്ഭുതമെത്രേ അവരുടെ വാക്ക്. ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായിത്തീരുന്നത്? അഥവാ ഈ വാക്കിനെപ്പറ്റിയാണ് നീ അത്ഭുതപ്പെടേണ്ടത്. അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അക്കൂട്ടരാകട്ടെ, വിലങ്ങുകൾ അവരുടെ കഴുത്തുകളിലുണ്ടായിരിക്കും. അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരുമാകുന്നു, അവരതിൽ നിത്യവാസികളുമായിരിക്കും.
1: മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ചു മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ അവർ ചോദിക്കുന്നു. വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. ഇപ്പോൾ അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. കഴുത്തിൽ വിലങ്ങുകളുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് നരകത്തിൽ അവർക്കുണ്ടാകുന്ന അനുഭവമെന്ന നിലക്കാണ് മിക്ക വ്യാഖ്യാതാക്കളും വ്യാഖ്യാനിക്കുന്നത്. പരമ്പരാഗതമായ അന്ധവിശ്വാസങ്ങൾക്ക് അവർ അടിമപ്പെട്ടിരിക്കുകയാണ്, അഥവാ അതുനിമിത്തമാണവർ വിശ്വസിക്കാത്തത് എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചിരിക്കുന്നു. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13, സൂറ റഅദ്, 3 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم. واذكر

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം, സൂറ സഅദ് 45 മുതൽ 66 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറാഖ്.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.
2: وَلَكُمْ نِصْفُ مَا تَرَكَ أَزْوَاجُكُمْ إِن لَّمْ يَكُن لَّهُنَّ وَلَدٌ

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: أعوذ بالله من الشيطان الرجيم.

0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി ഹൃദയവസന്തം, അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

سلام قولا من رب رحيم. ബഹുമാന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായം സൂറ യാസീൻ 57-58 ആയത്തുകളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ ഇതേ പ്രോഗ്രാമിൽ ഈ സൂറത്തിലെ 56 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. പരലോകത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അതേ വിഷയത്തിൻ്റെ ബാക്കി എന്ന നിലക്കാണ് ഈ രണ്ട് ആയത്തുകൾ കൂടി കടന്നു വരുന്നത്. അതായത്, റബ്ബ് സുബ്ഹാനഹു വതആല സ്വർഗത്തിൻ്റെ ചില സവിശേഷതകൾ കൂടി ഈ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഉന്നതമായ സ്വർഗത്തെ സംബന്ധിച്ച് പരലോകത്ത് അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹത്തിൻ്റെ ചില പ്രത്യേകതകൾ, അതാണ് ഈ രണ്ടായത്തുകളിലും പരാമർശിക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥവും ആശയവും വിശദീകരിക്കുന്നതിന് മുമ്പ് പാരായണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ലഹും ഫീഹ ഫാകിഹതും വലഹും മാ യദഊൻ സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലായി പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സാക്കിനായ മീമിനെ ഇൽഹാറ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക, അതായത് വ്യക്തമായി പാരായണം ചെയ്യുക. ലഹും, ലഹും അവസാനത്തെ ഹർഫ് അക്ഷരം മീമാണ്, സുക്കൂനുള്ള മീം. ശ്രദ്ധാക്കൾ അഭാഗം ശ്രദ്ധിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആനിലെ 444-ാമത്തെ പേജിലാണ് സൂറത്ത് യാസീനിലെ ഈ ആയത്തുകളുള്ളത്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കാറുള്ള, സാധാരണഗതിയിൽ വിദേശങ്ങളിൽ നിന്നൊക്കെ വരാറുള്ള ഖുർആനിൽ. ഒരുപക്ഷേ ഈ പരിപാടി ഫോണുകളിലും മറ്റുമൊക്കെ ഖുർആൻ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവരുണ്ടാകും. 444-ാമത്തെ പേജെടുത്താൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ 57-ാമത്തെ ആയത്ത്

0: ലഹും എന്നതിലെ അവസാനത്തെ ഹർഫ് മീമാണ്, സുക്കൂനുള്ള മീമാണ്. അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഥവാ സുക്കൂനുള്ള മീം ഉച്ചരിക്കപ്പെടുമ്പോൾ, രണ്ട് ചുണ്ടുകൾ പരസ്പരം ചേരണം, തട്ടണം, ടച്ച് ചെയ്യണം. ലഹും, ലഹും ഫീഹ, ലഹും ഫീഹ, ലഹും ഫീഹ. ഒന്ന് പറയണം ചെയ്തു നോക്കൂ. രണ്ട് ചുണ്ടുകളും ലഹും എന്ന് പറയുമ്പോൾ പരസ്പരം ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാരായണം ശരിയാണ്, ഇല്ലെങ്കിൽ അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ലഹും ഫീഹ ഫാകിഹതു വലഹും മായദഊൻ. അതാണ് ഒരു കാര്യം ഈ ആയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒരു സംഗതി, തജ്വീദുമായി ബന്ധപ്പെട്ട് പല നിയമങ്ങളും ഈ രണ്ടായത്തുകളിലായി കടന്നു വരുന്നുണ്ടെങ്കിലും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്നൊരു ഭാഗം, മിർ റബ്ബിർ റഹീം, 58-ാമത്തെ ആയത്തിലെ അവസാനത്തെ മൂന്ന് കലിമത്തുകളാണ്. മിൻ എന്നത് സുക്കൂനുള്ള നൂനാണ് അവസാനത്തെ ഹർഫ്. മിൻ റബ്ബിൻ എന്നതിൽ തൻവീനാണ്, അഥവാ സുക്കൂനുള്ള നൂനിൻ്റെ അതേ ഉച്ചാരണമാണല്ലോ തൻവീനിനുമുള്ളത്. മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്ന എങ്ങനെയാണ്, മിൻ എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെയാണല്ലോ റബ്ബിൻ എന്ന് പറയുമ്പോഴും അവസാനിക്കുന്നത്. അഥവാ രണ്ടിലും ഒരു ന് ഉണ്ട്, സുക്കൂനുള്ള നൂനുണ്ട്. ഒന്നിൽ സുക്കൂനുള്ള നൂനായും രണ്ടാമത്തേത് തൻവീനായി, ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂനായും വരുന്ന രൂപമാണുള്ളത്. ഈ രണ്ട് വാക്കുകൾക്കും ശേഷം വരുന്നത് റാ ആണ്, റാ ആണ്. മിൻ എന്നതിന് ശേഷം റാ വരുന്നു, റബ്ബിൻ എന്നതിൽ റാ വരുന്നു. റബ്ബിൻ എന്നതിന് ശേഷം റഹീം എന്നതിൽ റാ വരുന്നു. മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. രണ്ടിടത്തും ആ ന് എന്ന സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അതിന് തൊട്ടുശേഷം വരുന്ന റായിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ പാരായണം ചെയ്യണം. ഒരു സാധാരണ പാരായണം, ഒന്ന് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമാകുമെന്നാണ് തോന്നുന്നത്. അതിൻ്റെ തെറ്റായ പാരായണം ഞാൻ ആദ്യം പറയാം. മിൻ റബ്ബിൻ റഹീം, ഇത് ശരിയല്ല. അങ്ങനെ ഓതിൽ തന്നെ കുറച്ച് പ്രയാസവുമാണ്. അതിൻ്റെ ശരിയായ പാരായണം എങ്ങനെയാണ്? മിർ റബ്ബിർ റഹീം, മിർ റബ്ബിർ റഹീം എന്ന് രണ്ടിടത്തും വ്യക്തമാകുന്നില്ല. രണ്ടിടത്തെ ആ സുക്കൂനുള്ള നൂനും തൻവീനും തൊറ്റ ശേഷമുള്ള ലായിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടുള്ള ഒരു രീതിയാണ്. രണ്ട് ആയത്തുകളും ഒരിക്കൽ കൂടി പാരായണം ചെയ്യുന്നു. ശ്രോതാക്കൾ ശ്രദ്ധിച്ചു കേൾക്കുക. ലഹും ഫീഹ ഫാകിഹതു വലഹും, ലഹും ഫീഹ ഫാകിഹതു വലഹും മായദഊൻ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം.
1: ഇതാണ് പാരായണവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഈ രണ്ടായത്തുകളിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്. ഇനി എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒന്ന് പരിശോധിക്കാം. ലഹും, അവർക്കുണ്ട്. ഫീഹ, അതിൽ. ആരെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? അതിൻ്റെ മുമ്പ് പറഞ്ഞ ആയത്ത് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലഹും എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ, സ്വർഗക്കാരെ കുറിച്ചാണ് പറയുന്നത്. ലഹും അവർക്കുണ്ട്, അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകും. ഫീഹ, അതിൽ. ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ലഹും അവർക്ക്, അഥവാ സ്വർഗത്തിലെ ആളുകൾക്കുണ്ട്. ഫീഹ, അതിൽ. അതായത് സ്വർഗത്തിൽ. ഫാകിഹത്തുൻ, പഴങ്ങൾ. വലഹും അവർക്കുണ്ട്. മാ യദ്ദഊൻ, അവർ ആവശ്യപ്പെടുന്നത്. രണ്ട് കാര്യങ്ങൾ
0: പരലോകത്ത് സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക് ലഭിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന്, അവർക്കവിടെ പഴങ്ങൾ ലഭിക്കും. രണ്ടാമത്തേത്, അവർക്കവിടെ ആവശ്യപ്പെടുന്നത് ലഭിക്കും. പഴങ്ങൾ സ്വർഗത്തിലെ ആളുകൾക്ക് ലഭിക്കുമെന്ന് ഖുർആനിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്ത് 25-ാമത്തെ ആയത്തിൽ, വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, ബഷീർ സന്തോഷവാർത്ത അറിയിക്കും, അല്ലദീന ആമനു വിശ്വസിച്ചവർക്ക്, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക്, അന്നലഹും അവർക്കുണ്ട് ജന്നാത്തിൻ തജിരി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം അവർക്കുണ്ട്. കുല്ലമാ റുസഖു മിൻഹാ മിൻ സമറത്തിൻ റിസഖൻ ഖാലു ഹാദല്ലദി റുസഖ്നാ മിൻ ഖബൽ, ഒരു പഴം അവർക്ക് കൊടുത്താൽ അവരത് കഴിച്ചിട്ട് പറയും, ഇതെന്നല്ലേ ഞങ്ങൾ നേരത്തെയും കഴിച്ചത്, വളരെ രുചിയുള്ളൊരു ഭക്ഷണം, നല്ല രുചിയുള്ളൊരു പഴം. എന്നാൽ അടുത്തത് കൊടുക്കുമ്പോൾ അതിനേക്കാൾ രുചി കുറഞ്ഞതാണോ? രുചിക്ക് ഒട്ടും കുറവില്ല. വ ഉതൂബിഹി മുത്തശാബിഹ, അതുപോലെയുള്ളത് അവർക്ക് കൊടുക്കപ്പെടും. വലഹും ഫീഹ അസ്വാജും മുതഹറ, അവർക്കതിൽ പരിശുദ്ധകളായ ഇണകളുമുണ്ട്. വഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളായിരിക്കും, ശാശ്വതരായിരിക്കും. ആ പഴങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഐനബ് നൽകപ്പെടും, മുന്തിരികൾ നൽകപ്പെടുമെന്ന്, ഈത്തപ്പഴം നൽകപ്പെടുമെന്ന് അല്ലേ, റുമ്മാൻ നൽകപ്പെടുമെന്ന്. സൂറത്തു റഹ്മാനിലെ ആയത്തുകൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഫീഹാ ഫാകിഹതും വനഖ്ലും വറുമ്മാൻ, ഫീഹാ അതിലുണ്ട്, സ്വർഗത്തിലുണ്ട്, ഫാകിഹത്തുൻ പഴങ്ങൾ, നഖ്ലുൻ ഈത്തപ്പന ഈത്തപ്പഴങ്ങൾ, വറുമ്മാൻ മാതളങ്ങൾ, ഉറുമാൻ പഴങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആസ്വാദനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും വിശദീകരണങ്ങൾ നൽകുമ്പോൾ മനുഷ്യ മനസ്സുകളിലുള്ള ചില സിമ്പലുകളുണ്ട്, സുഖാഡംബര ജീവിതത്തിൻ്റെ ചില അടയാളങ്ങളുണ്ട്. നല്ല രുചികരമായ ഭക്ഷണം, നല്ല വായിക്ക് രുചിയുള്ള കാണാനഴകുള്ള വില കൂടിയ ഏറ്റവും മുന്തിയ തരം ഭക്ഷണ പദാർത്ഥങ്ങൾ, അതൊരാഡംബര ജീവിതത്തിൻ്റെ ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഡംബര ജീവിതത്തിൻ്റെ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴങ്ങൾ അതിലൊരു പ്രധാന ഘടകമാണ്. വ്യത്യസ്ത രുചികളുള്ള, നല്ല ആസ്വദിക്കാൻ കഴിയാവുന്ന നല്ല പഴങ്ങൾ. മനുഷ്യൻ്റെ ഭാഷയിൽ അള്ളാഹു മനുഷ്യനോട് സംവദിക്കുന്നു. അതിലെ ഏറ്റവും നല്ല പഴങ്ങൾ അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഒരു കിലോ ആപ്പിൾ വാങ്ങിയാൽ അതിൽ ചിലപ്പോൾ ഒന്ന് കേടുവന്നതായിരിക്കാം, അരക്കിലോ മുന്തിരി വാങ്ങിയാൽ ചിലപ്പോൾ കിട്ടുന്നത് പുളിയുള്ളതായിരിക്കാം. നമ്മൾ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ അതിൽ ചിലത് നല്ല പുളിയുള്ളതായിരിക്കും, എല്ലാത്തിനും മധുരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതാണോ സ്വർഗത്തിലും കിട്ടുന്ന പഴങ്ങൾ? വളരെ പഴകിയ ഈത്തപ്പഴം അത് പൊളിച്ചു നോക്കിയാൽ അതിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള ജീവികൾ ഉണ്ടാകും, നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അതാണോ സ്വർഗത്തിലെ പഴങ്ങൾ? അല്ല. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു സംസാരിക്കും. യഥാർത്ഥത്തിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞത് ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് അള്ളാഹു അവർക്ക് പ്രതിഫലമായി കൊണ്ട് രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്ന്. മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖാതിറ അല ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത, ഒരു കണ്ണുകളും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, അത്ര ആനന്ദദായകമായ സുഖാഡംബരങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് സ്വർഗം. അപ്പോൾ ആപ്പിളെന്ന് പറഞ്ഞാൽ, നഹലെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, റുമ്മാനെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ, മറ്റേതെങ്കിലും ഒരു പഴത്തിൻ്റെ പേര് പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ഇവിടുത്തെ ന്യൂനതകളുള്ള, ഇവിടുത്തെ പ്രശ്നങ്ങളുള്ള, ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും രുചിയും പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുമായ പഴങ്ങൾ പോലുമല്ല, അതിനേക്കാളെല്ലാം എത്രയോ നല്ല വിഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ്. ഏത് കാര്യമെടുത്തു പരിശോധിച്ചു കഴിഞ്ഞാലും റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് മനുഷ്യനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, പഴങ്ങൾ അവർക്കുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറയുന്നത് വലഹും അവർക്കുണ്ട് മാ യദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ. ലോകത്ത് ഒരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനമാണ്, ഒരു ഓഫറാണ് അള്ളാഹു ഈ കൊച്ചു വാക്കിലൂടെ നമുക്ക് നൽകുന്നത്. വലഹും മാ യദ്ദഊൻ, അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം ഉണ്ട്. മാ തസ്തഹി അംഫുസുക്കും, വെറുഭാഗത്ത് അങ്ങനെ ഖുർആൻ പ്രയോഗിച്ചു. മാ യശാഊന, അവർ ഉദ്ദേശിച്ചതെന്തോ, അവരുടെ മനസ്സുകൾ ഇച്ഛിക്കുന്നതെന്താണോ അത്, അതിനപ്പുറം ഇനി എന്താണ് ഒരു ഓഫർ നമുക്ക് നൽകാനുള്ളത്? ആരാണ് അതിനേക്കാൾ വലിയൊരു ഓഫർ നൽകുക? അല്ലെ, ഒരു മൊബൈൽ കമ്പനി യഥേഷ്ടം വിളിക്കാനും യഥേഷ്ടം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുമുള്ള ഒരു ഓഫർ നൽകിയപ്പോൾ ആളുകളൊക്കെ എത്ര അത്ഭുതത്തോടുകൂടിയാണ് അതിനെ നോക്കിക്കണ്ടത്. ഒരു ഷർട്ട് വാങ്ങിയാൽ ഒരു ഷർട്ട് ഫ്രീ കിട്ടുമെന്ന് കേട്ടാൽ ആളുകൾ എന്തൊരു തിക്കും തിരക്കും കൂട്ടിയാണ് അത്തരം ഷോപ്പുകളുടെ മുന്നിൽ പോയി നിൽക്കുക. ഒരു കട കാലിയാക്കൽ എന്നൊരു ബോർഡ് കണ്ടാൽ അതിലായിരിക്കും കൂടുതൽ തിരക്കുണ്ടാവുക. ഓഫറുകളെ മനുഷ്യൻ അതിൻ്റെ പുറകിലാണുള്ളത്. പക്ഷേ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയാത്ത ഒരു വാഗ്ദാനം അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടും ആർക്കും അത് വേണ്ട. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതവിടെ കിട്ടും. എന്താണോ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നത് അതവിടെ കിട്ടും. ഒരു ലിമിറ്റേഷനും അവിടെയില്ല, ഒരു പരിധിയും അള്ളാഹു വെച്ചിട്ടില്ല. അതാ ഇത്ര വരെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. ഇത്ര വരെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതാണ് അങ്ങനെയാണോ? അല്ല. ഇന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചോളൂ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ? അല്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ഭക്ഷണമായി, സുഖമായി, ആസ്വാദനമായി, ആഡംബരമായി, താമസിക്കാനുള്ള ഇടമായി, കണ്ണിനുള്ള കാഴ്ചയായി, മറ്റു ഏതു നിലക്കുമുള്ള ആസ്വാദനമാകട്ടെ, അതെല്ലാം അവിടെയുണ്ടാകും. മനസ്സൊന്ന് ആഗ്രഹിച്ചാൽ മതി, മനസ്സിലൊന്ന് തോന്നിയാൽ മതി, ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, അതവിടെ വരികയാണ്, എത്തുകയാണ്. അത്ര സുഖലോലുപതമായ ഒരു ജീവിതത്തെയാണ് അള്ളാഹു സ്വർഗലോകത്ത് സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താ? ഒരു ദിവസത്തേക്കാണോ ഈ ഓഫർ? മാർച്ച് 31 ജിയോ ഓഫർ അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് സങ്കട. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മാർച്ച് 31 ഡിസംബർ 31 പിന്നെ 10 പിന്നെ 100 ഒന്നുമല്ല, അനന്തമായി, അനശ്വരമായി, പരിധിയില്ലാതെ, അവസാനമില്ലാതെ, അറ്റമില്ലാതെ, എന്നെന്നും അങ്ങനെയാണ്. അത് നഷ്ടപ്പെടുന്നവന് സംഭവിക്കുന്ന നഷ്ടം എത്രയാണ്? ഏറ്റവും വലിയ നഷ്ടം, ഏറ്റവും വലിയ നഷ്ടം. അതല്ലേ ഏറ്റവും വലിയ മിസ്സിംഗ്? അത് നമ്മൾ നഷ്ടപ്പെടുത്തണോ? അത് നഷ്ടപ്പെടുത്തുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്! നമ്മുടെ കണ്ണ് ദൃഷ്ടിയൊന്ന് താഴ്ത്തിയാൽ, ഹേയ്, നമ്മുടെ വിചാരങ്ങൾക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ ജീവിതത്തിന് ഒന്ന് കടിഞ്ഞാണിട്ടാൽ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ലാഭം വളരെ വലുതാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയാലോ നഷ്ടപ്പെടുന്നത്? ലഹും ഫീഹാ മായ വലഹും മായദ്ദഊൻ, ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കുന്ന സ്വർഗലോകമാണ്. അപ്പം അതുകൊണ്ട് ഒരു ചെറിയ ആയത്തെങ്കിലും നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ചില വാചകങ്ങളാണ് യഥാർത്ഥത്തിലെ ആയത്തുകളിലുള്ളത്. ലഹും, അവർക്കുണ്ട്. ഫീഹാ, അതിൽ, ആ സ്വർഗത്തിൽ, ഫാക്കിഹത്തുൻ, പഴങ്ങളുണ്ട്. വലഹും, അവർക്ക് ലഭിക്കും. മായദ്ദഊൻ, അവരാവശ്യപ്പെടുന്നതെന്തോ അതവർക്ക് ലഭിക്കും. അതാണ് 57-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നത്. 58-ാമത്തെ ആയത്ത് നോക്കൂ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ, സമാധാനം. സമാധാനം, ഖൗലൻ, അതാണ് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള വാചകം, സമാധാനത്തിൻ്റെ വാചകമാണ്. മിൻ റബ്ബിർ റഹീം, ആരുടെ അടുത്തു നിന്ന്? മിൻ റബ്ബിൻ, രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നും. റഹീം, പരമകാരുണ്യകനായ, പരമകാരുണ്യകനായ രക്ഷിതാവിൻ്റെ അടുക്കൽ നിന്നുള്ള അന്നത്തെ വാചകമെന്നാണ് സലാം, സമാധാനമാകുന്നു. സ്വർഗമെന്നു പറഞ്ഞാൽ തന്നെ സമാധാനത്തിൻ്റെ ഭവനമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ്. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അല്ലേ, എല്ലാമുണ്ട്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് മനസ്സിനൊരു സുഖമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, ഒന്നിനും ഒരു പഞ്ഞവുമില്ല, പക്ഷേ മനസ്സമാധാനമില്ലെങ്കിൽ എന്തുണ്ടായിട്ടെന്താ? സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും മനസ്സമാധാനം ലഭിക്കുമെങ്കിൽ മനുഷ്യൻ അതിനാണ് വില കൽപ്പിക്കുക. സുഹൃത്തുക്കളെ, യഥാർത്ഥ സമാധാനത്തിൻ്റെ ലോകമേതാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നു. സമാധാനത്തിൻ്റെ ഭവനം അത് സ്വർഗമാണ്. നമ്മൾ നോക്കിയൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തു പിന്നെ സുമറിൻ്റെ അവസാന ഭാഗത്ത് സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരോട് മലക്കുകൾ പറയുന്ന വാചകം അതെന്തായിരിക്കും? വസീഖ അല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. വസീഖ, നയിക്കപ്പെടും. അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ചു ജീവിച്ചവർ നയിക്കപ്പെടും. ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. സുമറ, സംഘം സംഘമായിക്കൊണ്ട്. ഹത്ത ഇദാ ജാഊഹ, അവരതിൻ്റെ അടുത്തെത്തിയാൽ. വഫുതിഹത് അബ്വാബുഹ, അതിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്താൽ. വഖാല ലഹും ഖസനതുഹ, അതിൻ്റെ കാവൽക്കാർ അവരോട് പറയുകയും ചെയ്യും. എന്താ പറയുക? സലാമുൻ അലൈക്കും, നിങ്ങൾക്കു സമാധാനം. ത്വയ്യിബത്തും, നിങ്ങളുടെ ജീവിതം ത്വയ്യിബായിരുന്നു, പരിശുദ്ധമായിരുന്നു, സംശുദ്ധമായിരുന്നു. ഫദ്ഖുലൂഹ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളെ, ശാശ്വതരായിക്കൊണ്ട് നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. എന്താണ് സ്വർഗാവകാശികളോട്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾ പറയുന്നത് സലാമുൻ അലൈക്, നിങ്ങൾക്കു സമാധാനം, നിങ്ങൾക്കു സമാധാനം. ഇതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെയുള്ള ഒരു മനുഷ്യന് ലഭിക്കുന്ന, സ്വർഗത്തിൻ്റെ അവകാശിക്ക് ലഭിക്കുന്ന അഭിസംബോധന അഥവാ അഭിവാദ്യം എന്ന് പറയുന്നത് തന്നെ സമാധാനം എന്നതാണ്. ഇനി സ്വർഗത്തിൻ്റെ അകത്തോ അവിടെ ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങളുണ്ടോ? ഏതെങ്കിലും നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? മനുഷ്യൻ്റെ കാതുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകളുണ്ടോ? ഇല്ല. ശദൂരാൻ പഠിപ്പിക്കാൻ, ലാ യസ്മഊന ഫീഹ ലഗവൻ വലാ തഅസീമ, അവിടെ ഒരു വ്യർത്ഥമായ ഒരു വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. വലാ തഅസീമ, ഒരു പാപത്തിൻ്റെ കുറ്റത്തിൻ്റെ വർത്തമാനവും അവിടെ കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അവിടെ പറയപ്പെടുന്നത് എന്താണ്? സലാമൻ സലാമ, സലാമൻ സലാമ, സമാധാനം, സമാധാനം, സമാധാനം. മനസ്സു നിറയെ ശാന്തിയാണ്, മനസ്സു നിറയെ സമാധാനമാണ്. സുഹൃത്തുക്കളെ, അന്യൂനമായ അന്യൂനതയുടെ ലോകമാണ് അല്ലേ? ഇഷ്ടംപോലെ ഭക്ഷണം, പക്ഷേ മലവിസർജനമില്ല പരലോകത്ത്, മൂത്രവിസർജനമില്ല പരലോകത്ത്, ലായത്ത് ഫുലൂനൊന്ന് തുപ്പുക പോലുമില്ല പരലോകത്ത്. തുപ്പുക, മൂക്ക് ചിറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ, അതൊരു, അത് ചിലപ്പോൾ അത്യാവശ്യമാകുമെങ്കിൽ അതൊരു ന്യൂനതയാണല്ലോ, ഒരു ചെറിയ ന്യൂനത, വളരെ നിസ്സാരമായൊരു കാര്യം. അതുപോലും പരലോകത്ത് സ്വർഗത്തിലുണ്ടാവൂല എന്നാണ്, പരലോകത്തുണ്ടാവൂല എന്നല്ല, സ്വർഗത്തിലുണ്ടാവൂല. അത്ര അന്യൂനതയുടെ ലോകമാണ് യഥാർത്ഥത്തിൽ സ്വർഗം എന്ന് പറയുന്നത്. ഒരു ചെറിയ മോശമായ വാക്കുകൾക്ക് പോലും മനസ്സിനെ നോവിക്കുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ അസ്വസ്ഥതയുണ്ടാക്കുന്ന, സ്വൈരം കെടുത്തുന്ന ഒരു ലഘുവായ ചീത്ത വാക്കുപോലും കേൾക്കേണ്ടി വരില്ല. ഇല്ല ഖീലൻ സലാമൻ സലാമ, സമാധാനം സമാധാനം, ഇതുമാത്രമായിരിക്കും. ഏറ്റവും അവസാനം ഒരു മനുഷ്യൻ എത്തപ്പെടുന്ന രംഗമതാണ്. അള്ളാഹു സ്വർഗാവകാശികളോട് ചോദിക്കുന്ന ആ ഒരു ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ അവകാശികളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ സ്വർഗാവകാശികൾ പറയും, അള്ളാഹുവേ ഞങ്ങളുടെ മുഖം വെളുക്കുമാറ ഞങ്ങൾക്ക് നീ നൽകിയില്ലേ, ഇനി എന്താ ഞങ്ങൾക്ക് ഇതിലധികം തരാനുള്ളത്. അപ്പോൾ അള്ളാഹു പറയും, മൻ തഹയ്യൗ വലാ തമൂതു അബദ വ അൻ തഷിബ്ബു വലാ തഹ്റിമു അബദ, നിങ്ങളെന്നും ജീവിച്ചിരിക്കും, നിങ്ങൾക്കിനി മരണമില്ല. നിങ്ങളെന്നും യുവാക്കളായിരിക്കും, നിങ്ങൾക്കിനി വാർദ്ധക്യമില്ല. നിങ്ങളെന്നും ആരോഗ്യമുള്ളവരായിരിക്കും, നിങ്ങൾക്കിനി രോഗമില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു വീണ്ടും ചോദിക്കും, നിങ്ങൾ ചോദിക്കൂ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പോൾ അവർ പറയും, ഇനി എന്താ വേണ്ടത്, എല്ലാം നൽകിയില്ലേ നീ. അപ്പോൾ അള്ളാഹു പറയും, ഇന്ന് ഞാൻ ഇനിയും അധികരിപ്പിച്ചു തരുന്നു നിങ്ങൾക്ക്, നാം നമ്മുടെ റിള നിങ്ങളുടെ മേൽ ഞാൻ നൽകുകയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തി നൽകുകയാണ്. ഒരിക്കലും ഞാൻ ഇനി നിങ്ങളോട് കോപിക്കുകയില്ല, റബ്ബിൻ്റെ കോപം ഇനി ഉണ്ടാവുകയില്ല, റബ്ബിൻ്റെ തൃപ്തി പൂർത്തീകരിച്ചു നൽകപ്പെടുകയാണ്. പിന്നെ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക, പിന്നെ എങ്ങനെയാണ് അവിടെ അശാന്തി ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ തൃപ്തി മനുഷ്യൻ്റെ മേൽ, സ്വർഗാവകാശികളുടെ മേൽ അള്ളാഹു അഴിച്ചു വിടുകയാണ്. അള്ളാഹു കുറേ കഴിഞ്ഞ് വീണ്ടും വരും, ഇനിയെന്താ നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം തന്നു അള്ളാഹുവേ നീ, ഞങ്ങളുടെ മുഖം പ്രസന്നമാകുമാർ ഞങ്ങൾക്ക് നീ നൽകിയിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടെ തരാം. അള്ളാഹു പറയും, ഫയക്ഷിഫുൽ ഹിജാബ്, മറ നീങ്ങിപ്പോകും, അള്ളാഹുവിനെ നിങ്ങൾ കാണും. 14-ാം രാവിലെ മേഘങ്ങളില്ലാത്ത രാത്രിയിലെ ചന്ദ്രനെ നിങ്ങളുടെ കണ്ണുകൊണ്ട്, പൂർണ്ണനില ചന്ദ്രനെ കാണുന്നത് പോലെ, തറാവുന്നഹു അയ്യാന, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ കാണും. സുഹൃത്തുക്കളെ, റബ്ബിനെ കാണുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. അതിനുമുമ്പ് റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ പൂർണ്ണമായ തൃപ്തി സ്വർഗാവകാശികൾക്ക് ചുരിഞ്ഞു കൊടുക്കും. പിന്നെ സമാധാനമില്ല, അശാന്തിയില്ല, കുഴപ്പമില്ല, പ്രശ്നമില്ല, സുഖകരമായ, ഒരുവിധ ന്യൂനതകളുമില്ലാത്ത അതിസുന്ദരമായ ഒരു ജീവിതമാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു പരലോകത്തൊരുക്കി വെക്കുന്നത്. ഒരിക്കൽ കൂടി രണ്ടായത്തുകളുടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ, ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ, അവർക്കവിടെ പഴങ്ങളുണ്ട്, അവർ ആവശ്യപ്പെടുന്നതുമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, കാരുണ്യവാനായ റബ്ബിൽ നിന്നുള്ള സലാം, അള്ളാഹുവിൽ നിന്നുള്ള വാക്ക് സലാം എന്നതായിരിക്കും. അള്ളാഹു ആ സ്വർഗം ലഭിക്കുന്ന നല്ല വിശ്വാസികളിൽ, മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
2: നാം കേട്ടുകഴിഞ്ഞത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിന്റെ ഏതാനും വചനങ്ങളുമായി നാമുമായി പങ്കുവച്ചത് നിഷാദ് സലഫി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: الوارد وليذكر أولو الألباب.
1: ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അധ്യായം സൂറത്തു ഇബ്രാഹിം 42 മുതൽ 52 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഫഹദ് അൽ വർദി.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: نعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ, ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ
0: വൽ ഖലമി വമാ യസ്തുറൂൻ.
1: ഇനി വൽ ഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ ഖലമി, പലപ്പോഴും ഓത്തിൽ വൽ ഖലമി വമാ യസ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ ഖലമി ഖാഫിന് പകരം കാഫ്, അതുപോലെ മറ്റൊന്ന് ഈ ഖലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്, യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ അങ്ങനെ ആവുന്നു. അവിടെ ത്വ എന്ന അക്ഷരമാണ് ഉള്ളത്, യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫം ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ
1: ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാൻത മാൻത ബിനിഅമതി റബ്ബിക, അങ്ങനെയാവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം.
0: ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാൻത ബിനിഅമതി റബ്ബിക.
1: ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാൻത ബിനിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം.
0: വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ.
1: ഇവിടെ നൂൻ ശദ്ദ് മണിക്കണം. ലഅജ്റൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറബിൽ സുക്കൂൻ ഓതുമ്പോൾ
0: വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈൻ
1: ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഗൈറ മംനൂൻ, വൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونَ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ.
1: وَإِنَّكَ نُونَ شَدْ مَنِكَنَمْ لَعَلَى خُلُقٍ خُلُقٍ خَاءِ قَافِ رَنْدِ نَيْمْ اُچْشَارَنَمْ شَدِّكَنَمْ
0: عَظِيمٍ ضَاد.
1: ഇവിടെ പരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്
0: വഇന്നക ലഅല വഇന്നക ലഅല ലഅല ലഅല,
1: ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം.
0: ഖുലുഖിൻ ഖാ ഖാഫ്,
1: തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഖാ, അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖാ ഖാഫ് ശ്രദ്ധിക്കുക. അസീം പലപ്പോഴും നമ്മൾ പറയുന്നത്, പലപ്പോഴും എന്നല്ല അധികവും, നമ്മൾ അലീം എന്നാണ്, അധികം ആളുകളും അലീം എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിയിട്ട ദ്വാദും, ത്വാന് പുള്ളിയിട്ടാൽ ഉള്ള ദ്വാദും, അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അസീം അസീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും, ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. സീന് അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ, സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട, അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ എന്നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്തു വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക.

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 89 അൽ ഫജർ പാരായണം ചെയ്യുന്നത് അഹമ്മദ് സഊദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ 88 അൽ ഫജ്ർ ആണ് നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് സഊദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം.

0: സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

قومك وهو الحق قل لست عليكم بوكيل لكل نبأ مستقر وسوف

والأرض بالحق ويوم يقول كن فيكون قوله الحق وله الم

0: يَعْمَهُونَ.
1: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ

0: അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ് എന്നീ അധ്യായങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തു ശംസ് നമുക്ക് ഓതാം.
4: أعوذ بالله من الشيطان

0: അപ്പോൾ സൂറത്തു ശംസ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത സൂറത്തിലെ നിയമങ്ങൾ നോക്കാം. സൂറത്തുൽ ബലദാണ്, 20 ആയത്തുകളുണ്ട്. നോക്കാം, ലാ ഒക്സിമു മദ്ദുണ്ട്, ലാ ഒക്സിമു മദ്ദ് മുൻഫസിൽ, പിന്നെ ബലദ് ഒന്ന് അമർത്തി ഉച്ചരിക്കുക, പിന്നെ വ അൻത, ഇങ്ങനെ വ അൻത,
1: വ അൻത,
0: ആ പിന്നെ ഹില്ലുംബി,
1: ഹില്ലുംബി,
0: ആ ഇക്ലാബാണ് തൻവീന് ശേഷം ബാ. വ വാലിദിൻ വ മാ, പിന്നെ അല്ലം, നേരത്തെ പറഞ്ഞ പോലെ ഇദ്ഗാം ബിലാഗുന്ന, ലം യറഹു ഇൽഹാറ്, പിന്നെ റഹു ചെറിയൊരു മദ്ദ്, അലം നജഅൽ ലഹു രണ്ട് ലാം ഒന്നിച്ചു വന്നുകൊണ്ട് അത് ഒരു മുശദ്ദദായ ലാം ഇരട്ടിപ്പിച്ച് ഉച്ചരിക്കുക. വലിസാനൗ വ, വലിസാനൗ വ,
1: വലിസാനൗ വ,
0: ആ ഇദ്ഗാം ബിഗുന്ന, വഹദൈനാഹു നജ്ദൈൻ, ഫലഖ്തഹമൽ അഖബ, وما أدراك ما العقبة، فك رقبة، أو إطعام في يوم ذي، رند، إطعام في إخفاء، يوم ذي، أبدا إخفاء، أبدا رند، إطعام.

0: ആ പിന്നെ യതീമൻദ അതുപോലെ തന്നെ ഔ മിസ്കീനന്ദ അതേ സാധനം തന്നെ ഔ മിസ്കീനന്ദ
1: ഔ മിസ്കീനന്ദ
0: സമ്മക്കാന മിനല്ലദീനാമനു വതവാസോ ബിസ്സബ്രി വതവാസോ ബിൽമർഹമ ഉലൈക മദ് ഉലൈക മദ് പിന്നെ വല്ലദീന കഫറു ബി ആയാത്തിനാഹും ഹും അസ്ഹാബുൽ ഇതിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറുമ്മു عليهم نار مؤصدة
1: عليهم نار
0: അവിടെ മീമോ ഒന്നും വേണ്ട. അലൈഹിം നാർ ഇൽഹാറൻ അലൈഹിം നാറുൻ
1: അലൈഹിം നാറുൻ മുഅ്സദ.
0: ആ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇത് നമുക്ക് ഓതാം. വാഖിറു ദഅവാനാ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിച്ചത് സൂറത്തു ശംസ്, സൂറത്തുൽ ബലദ്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: വിശുദ്ധ ഖുർആന്റെ വശ്യമായ പാരായണം വിശ്വാസിയുടെ മനസ്സിനെ ആർദ്രമാക്കും. വ്യത്യസ്ത ശൈലിയും രീതിയുമുള്ള ലോകപ്രശസ്തരായ കാരികളുടെ വശ്യമായ പാരായണം ശ്രോതാക്കളിലെത്തിക്കുന്ന തൻസീലിൽ ഇപ്പോൾ ഖാരി അഹമ്മദ് അൽ അജ്മിയുടെ സൂറത്ത് അൻആം 83 മുതൽ ആറാഫ് 84 വരെയുള്ള വചനങ്ങളുടെ പാരായണം ഇപ്പോൾ നമുക്ക് കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم.

من ربك بالحق فلا تكونن من الممترين. وتمت كلمة ربك صدقا.

ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل

والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن